ശ്രീവേങ്കടേശ ചരണം ശരണം പ്രപദ്യേ. പാർത്ഥായതഃ സദൃശ സാരഥിനാ ത്വയൈവ യൌ ദർശിതൌ സ്വചരണൌ ശരണം വ്രജേതി. ഭൂയോപി മഹ്യമിഹതൌ

ശ്രീവേങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ പ്രായ പ്രപന്ന ജനതാ പ്രഥമാവഗാഹ്യോ മാതുസ്തനാവിവ ശിശോരമൃതായ മാനൌ പ്രാപ്തൌ പരസ്പര തുലാമതുലാന്തരൌ തേ ശ്രീവേങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാരതാരകദയാർദ്രദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാ മമ ദർശിതൌ തേ ശ്രീവേങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാരതാരകദയാർദ്രദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാ മമ ദർശിതൌ തേ ശ്രീവേങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ.

0: ജാത സമയേ സ്മൃതിരംഗഭാജാം പ്രജ്ഞാം പരാർത്ഥ സുലഭാം പരമാം പ്രസൂതേ.
1: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
2: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ സമാധാനം നിറഞ്ഞ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ഒക്ടോബർ മാസം 11 ഞായറാഴ്ച. കൊല്ലവർഷം 1202 കന്നിമാസം 26 ചോതി നക്ഷത്രം. കൺഫ്യൂഷ്യസ് പറഞ്ഞിട്ടുള്ള ഒരു വാചകം പങ്കുവെക്കട്ടെ. ലക്ഷ്യത്തിലെത്താൻ കഴിയുന്നില്ല എങ്കിൽ ലക്ഷ്യം മാറ്റരുത്, മറിച്ച് അതിനായി ഉപയോഗിക്കുന്ന വഴികൾ മാറ്റുക. ആഗ്രഹിച്ച ഫലം ലഭിക്കാതെ വരുമ്പോൾ സ്വപ്നം ഉപേക്ഷിക്കുന്നതിന് പകരം നമ്മുടെ സമീപനത്തിലും തന്ത്രങ്ങളിലുമാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് കൺഫ്യൂഷ്യസ് ഓർമ്മിപ്പിക്കുന്നു. തോൽവികൾ സംഭവിക്കുന്നത് ലക്ഷ്യം തെറ്റായതുകൊണ്ടല്ല, നമ്മൾ സ്വീകരിച്ച രീതികളുടെ പോരായ്മ കൊണ്ടായിരിക്കാം. പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പുതിയ വഴികളിലൂടെയും പുതിയ ഊർജത്തോടെയും പരിശ്രമിച്ചാൽ വിജയം ഉറപ്പാണ്. എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്മ നിറഞ്ഞ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ഒക്ടോബർ മാസം 11-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. പെൺകുട്ടികൾ നേരിടുന്ന ലിംഗവിവേചനം, വിദ്യാഭ്യാസ നിഷേധം, ബാലവിവാഹം തുടങ്ങിയ അനീതികൾക്കെതിരെ ശബ്ദമുയർത്തുന്നതിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി എല്ലാ വർഷവും ഒക്ടോബർ 11 അന്താരാഷ്ട്ര പെൺകുട്ടികളുടെ ദിനമായി ആചരിക്കുന്നു. 2011 ഡിസംബറിലെ ഐക്യരാഷ്ട്രസഭാ പ്രമേയത്തെ തുടർന്ന് 2012 ഒക്ടോബർ 11 മുതലാണ് ഈ ദിനം ആഗോളതലത്തിൽ ആചരിച്ചു തുടങ്ങിയത്. ഇന്ത്യൻ സിനിമയിലെ ഷഹൻഷാ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിഖ്യാത നടൻ അമിതാഭ് ബച്ചൻ ജനിച്ചത് 1942 ഒക്ടോബർ 11 പ്രശസ്ത കവി ഹരിവംശറായ് ബച്ചന്റെ മകനായി അലഹബാദിൽ ജനിച്ച അദ്ദേഹം ഷോലെ, ദീവാർ, സംജീർ, ബ്ലാക്ക് തുടങ്ങിയ അനേകം ചിത്രങ്ങളിലൂടെ ഭാരതീയ ചലച്ചിത്ര വ്യവസായത്തിന്റെ മുഖശ്രീയായി മാറി. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരവും പത്മവിഭൂഷണും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. സാമൂഹിക പരിഷ്കർത്താവും ഭാരതീയ ജനസംഘത്തിന്റെ പ്രമുഖ നേതാവുമായിരുന്ന ചണ്ഡിദാസ് അമൃത റാവു ദേശ്മുഖ് ജനിച്ചത് 1916 ഒക്ടോബർ 11 മഹാരാഷ്ട്രയിൽ ജനിച്ച അദ്ദേഹം ബീഹാറിലെയും മധ്യപ്രദേശിലെയും ഗ്രാമീണ മേഖലകളിൽ വിദ്യാഭ്യാസവും ആരോഗ്യവും ഉന്നമനവും ലക്ഷ്യമാക്കി നടത്തിയ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ്. റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിച്ച അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി 2019 രാജ്യം ഭാരതരത്ന നൽകി ആദരിച്ചു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഗംഭീരമായ ശബ്ദം കൊണ്ടും കാന്തികമായ വ്യക്തിത്വം കൊണ്ടും അരനൂറ്റാണ്ടിലേറെ കാലമായി ഇന്ത്യൻ സിനിമാ ലോകത്തെ എതിരില്ലാത്ത ചക്രവർത്തി. ആംഗ്രി യങ് മാൻ പ്രതിച്ഛായയിലൂടെ ബോളിവുഡിന്റെ ചരിത്രം തിരുത്തി എഴുതിയ ഇതിഹാസ താരം. ഇന്ന് ഒക്ടോബർ 11, ബിഗ് ബി അമിതാഭ് ബച്ചന്റെ ജന്മദിനം. 1942 ഒക്ടോബർ 11 അലഹബാദിലാണ് അദ്ദേഹം ജനിച്ചത്. പ്രശസ്ത ഹിന്ദി കവി ഹരിവംശ റായ് ബച്ചന്റെയും തേജി ബച്ചന്റെയും മകനായി അദ്ദേഹം ജനിച്ചു. 1969 പുറത്തിറങ്ങിയ സാത് ഹിന്ദുസ്ഥാനി എന്ന ചിത്രത്തിലൂടെയാണ് അമിതാഭ് ബച്ചൻ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. 1973 പുറത്തിറങ്ങിയ സംജീർ എന്ന ചിത്രം അദ്ദേഹത്തിന്റെ കരിയറിലെ വലിയ വഴിത്തിരിവായി മാറി. തുടർന്ന് ഷോലെ, ദീവാർ, ഡോൺ, തൃശൂൽ, അമർ അക്ബർ അന്തോണി, അഗ്നിപത് തുടങ്ങി ഒട്ടനവധി അനശ്വര ചിത്രങ്ങളിലൂടെ അദ്ദേഹം ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ സ്റ്റാറായി വളർന്നു. പ്രായത്തെ തോൽപ്പിക്കുന്ന അഭിനയ പാടവത്തോടെ ബ്ലാക്ക്, പാ, പിഖു, പിങ്ക് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പുതിയ തലമുറയ്ക്കും അദ്ദേഹം വിസ്മയമായി തുടർന്നു. 4 തവണ മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ കൂടാതെ ചലച്ചിത്ര രംഗത്തെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം എന്നിവ നൽകിയും ആദരിച്ചു. തന്റെ അഭിനയ തികവ് കൊണ്ടും ശബ്ദഗാംഭീര്യം കൊണ്ടും കോടിക്കണക്കിന് പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും രാജാവായി വാഴുന്ന അമിതാഭ് ബച്ചന് ഈ ജന്മദിനവേളയിൽ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ഒരു നവരാത്രി കാലം കൂടി വരവായി. 9 രാത്രികൾ എന്നർത്ഥം വരുന്ന നവരാത്രി ദുർഗാദേവിയെ ആദരിക്കുന്നതിനായി ആചരിച്ചു ഒരുന്നു. ഭക്തിയുടെയും സന്തോഷത്തിൻ്റെയും 9 രാത്രികളും 10 പകലുകളും നീണ്ടു നിൽക്കുന്നതാണ് ഈ ആഘോഷം. ഈ ദിവസങ്ങളിൽ ജഗദംബികയെ ദുർഗ, കാളി, സരസ്വതി, ലക്ഷ്മി എന്നീ ദിവ്യരൂപങ്ങളിൽ ആരാധിച്ചു പോരുന്നു. ശരത്, ചൈത്ര, ആഷാഢ, വസന്ത എന്നിങ്ങനെ 4 ആചാര പ്രസിദ്ധങ്ങളായ നവരാത്രികളുണ്ട്. ഇവയിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വരുന്ന ശരത് നവരാത്രിയാണ് കേരളത്തിൽ പ്രധാനമായി ആഘോഷിക്കപ്പെടുന്നത്. ആദ്യ 3 ദിവസങ്ങളിൽ നമ്മുടെ ഉള്ളിലെ മാലിന്യങ്ങൾ അകറ്റുന്ന കാളീഭാവത്തിലും അടുത്ത 3 നാൾ സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മിഭാവത്തിലും അവസാന 3 നാൾ അറിവിൻ്റെ ദേവതയായ സരസ്വതീഭാവത്തിലും ദേവിയെ ആരാധിക്കുന്നു. നമുക്ക് ഓരോ ദിവസവും ഏത് ഭാവത്തിലാണ് നവരാത്രി നാളുകളിൽ ജഗദംബികയെ ആരാധിക്കുന്നത് എന്ന് നോക്കാം. ഇന്ന് 1 ദിവസം, ശൈലപുത്രി. നവരാത്രി 1 ദിവസം ശൈലപുത്രി, നവരാത്രി പ്രഥമയിലാണ് ഇതാഘോഷിക്കുന്നത്. ഇത് ദുർഗാദേവിയുടെ 9 ഭാവങ്ങളിൽ ആദ്യത്തേതാണ്. പേര് സൂചിപ്പിക്കും പോലെ പർവ്വതരാജനായ ഹിമവാന്റെ പുത്രി പാർവതി, അമ്മ മേനാദേവി, ഹൈമവതി എന്നും ദേവിക്ക് നാമമുണ്ട്. ഒരു കയ്യിൽ ത്രിശൂലവും മറുകയിൽ താമരപ്പൂവും ധരിച്ച് നന്ദിയാകുന്ന കാളയുടെ പുറത്തിരിക്കുന്ന രൂപം. നിറം വെള്ള, ചുവപ്പ് എന്നിങ്ങനെ പറയുന്നു. ശക്തിയുടെയും സ്ഥിരതയുടെയും ധൈര്യത്തിൻ്റെയും പ്രതീകമാണ് ശൈലപുത്രി. ദേവിയെ ശൈലപുത്രി ഭാവത്തിൽ ആരാധിച്ചാൽ മനസ്സിന് ശാന്തിയും ആത്മവിശ്വാസവും ലഭിക്കും. ഓം ദേവീ ശൈലപുത്രിയേ നമഃ എന്ന് ലളിതമായി ജപിച്ച് ദേവിയെ പ്രാർത്ഥിക്കാം. പരിശുദ്ധി, ശക്തി, ഭക്തി എന്നിവയുടെ പ്രതീകമായ ശൈലപുത്രിയെ മൂലാധാര ചക്രത്തിൻ്റെ ദേവിയായും കണക്കാക്കപ്പെട്ടിരിക്കുന്നു.

എന്നതാണ് ദേവിയുടെ, ശൈലപുത്രി ദേവിയുടെ ധ്യാന ശ്ലോകം. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് പ്രകൃതിയാവുന്ന മാതൃസ്വരൂപമാണ് ശൈലപുത്രി. വാരാണസിയിലെ മഹിയാഘാട്ടിൽ ശൈലപുത്രി ക്ഷേത്രമുണ്ട്. പൂർവജന്മത്തിൽ ദക്ഷ പ്രജാപതിയുടെ പുത്രിയായ സതിയായിട്ടായിരുന്നു ശൈലപുത്രി അവതരിച്ചത്. പാർവതി ശിവനെ ഭർത്താവായി കിട്ടാൻ കഠിനവും തീവ്രവുമായ തപസ്സനുഷ്ഠിച്ചു. തപശക്തി കൊണ്ട് ശിവഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി ഭഗവാന്റെ പത്നിയായി. നമുക്ക് ശൈലപുത്രി എന്ന വാക്ക് ഉൾക്കൊള്ളുന്ന ഒരു നവരാത്രി ഗീതം ആസ്വദിച്ചാലോ? എല്ലാവർക്കും ശൈലപുത്രി ദേവിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ. ലളിതാ സഹസ്രനാമത്തിൽ ശൈലപുത്രി എന്ന് പ്രതിപാദിക്കുന്നുണ്ട്. അത്

0: എല്ലാവർക്കും ശൈലപുത്രി ദേവിയുടെ അനുഗ്രഹമുണ്ടാവട്ടെ.
1: ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജു എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ

0: തണുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂടരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
4: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
3: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
4: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
3: ഏവർക്കും ദീപാവലി ആശംസകൾ.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: ഇൻഫോ അറ്റ് സെവനിലേക്ക് സ്വാഗതം. ഞാൻ ഹീര. ദേശീയ അപ്രന്റീസ്ഷിപ്പ് മേള 14-ന്. പ്രധാനമന്ത്രി ദേശീയ അപ്രന്റീസ്ഷിപ്പ് മേള ഒക്ടോബർ 14-ന് രാവിലെ 9-ന് മലമ്പുഴ ഗവൺമെന്റ് ITI നടക്കും. സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ ITIകളിൽ നിന്ന് എഞ്ചിനീയറിംഗ്, നോൺ എഞ്ചിനീയറിംഗ് ട്രേഡുകളിൽ NTC അല്ലെങ്കിൽ STC നേടിയവർക്ക് മേളയിൽ പങ്കെടുക്കാം. താൽപര്യമുള്ളവർ ഒക്ടോബർ 14-ന് രാവിലെ 9-ന് എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് 0491 281 7761. ഒരിക്കൽ കൂടി 0491 281 7761. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന വ്യക്തികൾ അഥവാ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് സാമൂഹിക നീതി വകുപ്പ് ഏർപ്പെടുത്തിയ സംസ്ഥാന ഭിന്നശേഷി അവാർഡ് 2026-ന് നോമിനേഷൻ ക്ഷണിച്ചു. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട മികച്ച ജീവനക്കാരൻ, ഏറ്റവും കൂടുതൽ ഭിന്നശേഷിക്കാർക്ക് തൊഴിൽ ലഭ്യമാക്കിയ തൊഴിൽദായകർ, മികച്ച NGO സ്ഥാപനങ്ങൾ, മികച്ച പുനരധിവാസ കേന്ദ്രങ്ങൾ, മികച്ച മാതൃകാ വ്യക്തി, മികച്ച സർഗാത്മക കഴിവുള്ള കുട്ടി, ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജില്ലാ പഞ്ചായത്ത്, ജില്ലാ ഭരണകൂടം, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് തുടങ്ങി 16 വിഭാഗങ്ങളിലായി 30 അവാർഡുകളാണ് നൽകുന്നത്. അവാർഡ് സംബന്ധിച്ച വിവരങ്ങൾ, നോമിനേഷൻ ഫോം ഉൾപ്പെടെയുള്ള മാതൃകകളും ജില്ലാ സാമൂഹ്യ നിധി ഓഫീസിലും പബ്ലിക് റിലേഷൻസ് വകുപ്പ് വെബ്സൈറ്റിലും ലഭിക്കും. നോമിനേഷനോടൊപ്പം നിർദ്ദിഷ്ട മാതൃകയിൽ തയ്യാറാക്കിയ പ്രോഫോർമ, അവാർഡിന് പരിഗണിക്കേണ്ട വിവരങ്ങൾ, ഫോട്ടോ, അനുബന്ധ രേഖകളുടെ പകർപ്പ്, അംഗീകാരങ്ങൾ, പത്ര റിപ്പോർട്ട് എന്നിവയുടെ വിശദമായ ഡോക്യുമെന്റേഷൻ ഉൾപ്പെടെ ഒക്ടോബർ 25-നകം ജില്ലാ സാമൂഹിക നിധി ഓഫീസിൽ ലഭ്യമാക്കണമെന്ന് സാമൂഹിക നീതി വകുപ്പ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0425055791. ഒരിക്കൽ കൂടി 0491 251 571. ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ശിശുദിനാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന വർണ്ണോത്സവം 2026 ഒക്ടോബർ 25-ന് നടക്കും. കൊടുവായൂർ വടക്കുംപാടം മിനി ഇൻഡസ്ട്രിയൽ ബസ് സ്റ്റോപ്പിന് സമീപമുള്ള അംഗൻവാടി സെന്ററാണ് മത്സരവേദി. LP UP HSS വിദ്യാർത്ഥികൾക്കായി പ്രസംഗം, പദ്യം ചൊല്ലൽ, ലളിതഗാനം, ദേശഭക്തിഗാനം, നാടൻപാട്ട്, ഉപന്യാസം, കഥാരചന, കവിതാരചന തുടങ്ങിയ ഇനങ്ങളിലാണ് മത്സരങ്ങൾ. പ്രസംഗ മത്സരത്തിൽ 1-ാം സ്ഥാനം ലഭിക്കുന്ന കുട്ടി പ്രധാനമന്ത്രിയും UP വിഭാഗത്തിൽ 1-ാം സ്ഥാനം പ്രസിഡന്റും ഹൈസ്കൂൾ തലത്തിൽ 1-ാം സ്ഥാനം സ്പീക്കറുമായാണ് നവംബർ 14-ന് നടക്കുന്ന ശിശുദിന റാലിയിലും സമ്മേളനവും നടത്തുക. LP UP വിഭാഗത്തിൽ പ്രസംഗം നടത്തി 1-2 സ്ഥാനം ലഭിക്കുന്ന കുട്ടികൾക്ക് ഒക്ടോബർ 31-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാം. ഒരു വിദ്യാലയത്തിൽ നിന്നും ഓരോ ഇനത്തിലും 2 പേർക്ക് പങ്കെടുക്കാം. ഗ്രൂപ്പ് ഇനങ്ങളിൽ 7 പേർക്കാണ് മത്സരിക്കാനാവുക. രാവിലെ 8:30 രജിസ്ട്രേഷൻ ആരംഭിക്കും. 20 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കണം. ഒക്ടോബർ 22-ന് വൈകിട്ട് 5-നകം പേര്, ക്ലാസ്, സ്കൂൾ, ജനനതീയതി, മത്സര ദരിദ്ര ഇനം തുടങ്ങിയവ സാക്ഷ്യപ്പെടുത്തി ശിശുക്ഷേമ സമിതി കൊടുവായൂർ വിലാസത്തിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 94 47 37 69 74. ഒരിക്കൽ കൂടി 94 47 37 69 74. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിൽ സ്ഥിര ജീവനക്കാർ ലീവ് ഓഫ് എന്നിവ എടുക്കുമ്പോൾ പകരം ജോലി ചെയ്യുന്നതിനായി ദിവസവേതനാടിസ്ഥാനത്തിൽ കെയർ ടേക്കറെ നിയമിക്കുന്നതിന് അഭിമുഖം നടത്തുന്നു. യോഗ്യതാ പ്ലസ് ടു പാസ്, അസൽ സർട്ടിഫിക്കറ്റുകളും ഒരു സെറ്റ് പകർപ്പും സഹിതം ഒക്ടോബർ 14 രാവിലെ 11:30 മുട്ടിക്കുളങ്ങര KAP ബറ്റാലിയൻ സമീപമുള്ള ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിൽ അഭിമുഖത്തിനെത്തണമെന്ന് സൂപ്രണ്ട് അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 99 46 20 58 1 99 46 92 05 81. ഒരിക്കൽ കൂടി 99 46 92 05 81. കേരള വനിതാ കമ്മീഷൻ സിറ്റിംഗ് ഒക്ടോബർ 23 രാവിലെ 10 കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. കടമ്പഴിപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് കീഴിലുള്ള ഷാരു കോവിൽ സബ് സെന്റർ പഴയ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനുള്ള അവകാശം ഒക്ടോബർ 26 ഉച്ചയ്ക്ക് 2 ലീലം ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0466 226 7276. ഒരിക്കൽ കൂടി 0466 226 7276. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് നടത്തിയ 2024 വയർമാൻ പരീക്ഷ വിജയിച്ചവർക്കായി പാലക്കാട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന വൈദ്യുത സുരക്ഷാ പരിശീലന ക്ലാസ് സംഘടിപ്പിക്കും. ഒക്ടോബർ 31 രാവിലെ 9 ഉച്ചയ്ക്ക് 1 പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് റോഡിലുള്ള ലൈൻ സ്കൂളിൽ നടക്കുന്ന ക്ലാസ്സിൽ പങ്കെടുത്ത് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ മാത്രമേ വയർമാൻ പെർമിറ്റ് നൽകുകയുള്ളൂ എന്ന് ലൈസൻസിംഗ് ബോർഡ് സെക്രട്ടറി അറിയിച്ചു. പങ്കെടുക്കുന്നവർ രാവിലെ 8:30 എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491 297 2023. ഒരിക്കൽ കൂടി 0491 297 2023. സാമൂഹിക നീതി വകുപ്പ് നൽകുന്ന 2026 സംസ്ഥാന വയോസേവന അവാർഡുകൾക്ക് അപേക്ഷിക്കാനുള്ള തീയതി ഒക്ടോബർ 31 വരെ നീട്ടി. വയോജനങ്ങളുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കുമായി മാതൃകാപരമായ സേവനമനുഷ്ഠിക്കുന്ന സർക്കാർ അല്ലെങ്കിൽ സർക്കാർ ഇതര സ്ഥാപനങ്ങൾ, വ്യക്തികൾ, മുതിർന്ന പൌരന്മാർ എന്നിവർക്കാണ് പുരസ്കാരം നൽകുന്നത്. 6 വിഭാഗങ്ങളിലായാണ് വയോസേവന അവാർഡുകൾ നൽകുക. വയോജന മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സന്നദ്ധ സംഘടനകൾ, മികച്ച മെയിന്റനൻസ് ട്രൈബ്യൂണൽ, മികച്ച സർക്കാർ വൃദ്ധസദനം അല്ലെങ്കിൽ സായം പ്രഭാ ഹോം, മുതിർന്ന പൌരന്മാരുടെ വിഭാഗത്തിൽ മികച്ച കായികതാരം, കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ മികച്ച പ്രവർത്തനം, ആജീവനാന്ത ബഹുമതി എന്നിവയാണ് വിവിധ പുരസ്കാര വിഭാഗങ്ങൾ. കൂടാതെ വയോജനങ്ങൾക്കായി മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. മികച്ച പ്രകടനം കാഴ്ചവെച്ച കോർപ്പറേഷൻ, നഗരസഭാ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നിവയ്ക്കാണ് അവാർഡുകൾ നൽകുക. അവാർഡ് സംബന്ധിച്ച വിവരങ്ങളും അപേക്ഷാ ഫോമും SWDKerala.gov.in ലഭ്യമാണ്. അവാർഡ് സംബന്ധിച്ച വിവരങ്ങളും അപേക്ഷാ ഫോമും SWDKerala.gov.in ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491 250 5791. ഒരിക്കൽ കൂടി 0491 250 5791. ഇൻഫോ അറ്റ് 7 അവസാനിക്കുന്നു. നന്ദി.
7: നവരാത്രി ദിനങ്ങളിൽ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ദിവ്യപ്രഭയിൽ അഹല്യ ക്യാമ്പസ് ഉണരുകയായി. അഹല്യ ഹെറിറ്റേജ് വില്ലേജും അഹല്യ ഇവന്റ്സും ചേർന്നൊരുക്കുന്നു അഹല്യ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 20 അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ. ഒക്ടോബർ 11 ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി KA തുളസി ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക വസന്തത്തിൽ വരും ദിവസങ്ങളിൽ VK ശ്രീകണ്ഠൻ MP, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, പ്രശസ്ത എഴുത്തുകാരൻ ആശാ മേനോൻ, രേവതി വയലാർ, TR അജയൻ, അഡ്വക്കേറ്റ് KPremkumar MLA, അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ MLA, ശ്രീ A പ്രഭാകരൻ MLA, TM ശശി MLA തുടങ്ങിയ പ്രമുഖർ വിശിഷ്ടാതിഥികളായി എത്തുന്നു. ഈ കലാവിരുന്നിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.
8: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
7: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
9: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
10: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
9: വാവ്, വെറും 399? ഇതെവിടെയാ സ്ഥലം?
11: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണമൊരു തടസ്സമല്ല. ബുക്കിംഗിനായി വിളിക്കൂ 8078010203. ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
12: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
13: ട്യൂൺ ഇൻ ടു അഹല്യ FM 90.4. ഇനി അഹല്യ FM പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
3: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
0: ഹലോ, ഗുഡ് മോർണിംഗ്. എഴുത്തോലയാണ്, എഴുത്തോലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. ഫോക്കസ് പോരാ, ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ചില സ്റ്റുഡൻസ് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒന്നിലും അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഫോക്കസ് ഒരു 10x എങ്കിലും ആക്കണം. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്തൊക്കെയാണ്? നമുക്ക് ഇന്നു മുതൽ ഫോക്കസ് 10x ആക്കണം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ: ഫോൺ മാറ്റി വയ്ക്കും, ടൈമർ വയ്ക്കും, പുതിയ നോട്ട്ബുക്ക് വാങ്ങും, സ്റ്റഡി ടേബിളൊക്കെ ക്ലീൻ ആക്കും, കോഫി ഉണ്ടാക്കും, കാരണം കോഫിയിൽ കഫീൻ ഉണ്ട്, അപ്പം നമുക്ക് ഉറക്കം കിട്ടില്ല, അപ്പോൾ ആ സമയത്ത് കൂടെ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചില ആളുകൾ മറക്കുന്ന കാര്യമാണ്, വളരെ അത്യാവശ്യമുള്ള എന്നാൽ നമ്മൾ നിസ്സാരമായി കാണുന്ന ഒരു കാര്യമാണ്, ഉറങ്ങുക എന്നുള്ളത്. നിങ്ങളുടെ ഫോക്കസിന്റെ ഫൗണ്ടേഷൻ തന്നെ സ്ലീപ്പാണ്. 4 മണിക്കൂർ മാത്രം ഉറങ്ങിയിട്ട് ചില ആളുകൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇന്ന് ഞാൻ പ്രൊഡക്റ്റീവ് ആയിരിക്കും, പൊളിക്കും ഞാൻ എന്ന് പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല കേട്ടോ. ബ്രെയിൻ പറയുന്നത് മറ്റൊന്നായിരിക്കും, ചേട്ടാ അത് എന്നെ ഒന്ന് ചാർജ് ചെയ്യും. അപ്പോൾ നമ്മൾ വിചാരിക്കും 2 കോഫി കുടിച്ച് ഒരു കോൾഡ് ഷവറൊക്കെ എടുത്ത് തണുത്ത വെള്ളത്തിൽ കുളിച്ച് ഫേസ് വാഷൊക്കെ ചെയ്ത് സ്റ്റഡി ടേബിളിൽ മോട്ടിവേഷണൽ കോട്ടൊക്കെ ഒട്ടിച്ചിട്ട് അതൊക്കെ വായിച്ചിരിക്കുമ്പോൾ ഫ്രഷ് ആകുമെന്ന്. 4 മണിക്കൂർ മാത്രം ഉറങ്ങിയ ബ്രെയിനെ ഫുള്ളി ഫ്രഷ് ആക്കാൻ ഈ കാര്യങ്ങളൊന്നും പറ്റില്ല, യാതൊരു കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സ്ലീപ്പ് എന്ന് പറയുന്ന കാര്യം, ഉറക്കം എന്ന് പറയുന്ന കാര്യം നമ്മുടെ ശരീരം വെറുതെ റീസെറ്റ് ചെയ്യുന്ന സമയം മാത്രമല്ല, നമ്മൾ ഉറങ്ങുമ്പോൾ ബ്രെയിനിൽ മെമ്മറി പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്, അറ്റൻഷനും ലേണിങ്ങിനും ഒക്കെ ആവശ്യമായ പ്രോസസ്സുകൾ സപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, പിന്നെ ബ്രെയിനിലെ വേസ്റ്റ് പ്രൊഡക്ട്സ് ക്ലിയർ ചെയ്യുന്നുണ്ട്, അതിനൊക്കെ സ്ലീപ്പിന് വലിയ പങ്കുണ്ട്. അപ്പോ മനസ്സിലാക്കേണ്ട കാര്യം, സ്ലീപ്പ് ഇസ് നോട്ട് ദ റിവാർഡ് യു ഗെറ്റ് ആഫ്റ്റർ ഫിനിഷിംഗ് എവ്രിതിങ്, സ്ലീപ്പ് ഇസ് വാട്ട് ഹെൽപ്സ് യു പെർഫോം എവ്രിതിങ് ബെറ്റർ. എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്, ഫോണിന്റെ ബാറ്ററി 5% ആയിട്ടേ ബ്രൈറ്റ്നെസ്

എക്സ്പെരിമെന്റ് ചെയ്യണം. ലേറ്റ് നൈറ്റ് ഈ ഇൻസ്റ്റഗ്രാം ഒക്കെ തുറന്നു വെച്ച് സ്ക്രോൾ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഗുഡ് നൈറ്റ് പറയുക അവരോട്, ഈ സ്ക്രോളിങ്ങിനോട്, ഇൻസ്റ്റഗ്രാമിനോട് ഒരു ഗുഡ് നൈറ്റ് പറയുക. നന്നായിട്ട് ഉറങ്ങുക. രാവിലെ ഒന്ന് എഴുന്നേറ്റ് നോക്കൂ, ഒരേ ടാസ്ക് തന്നെ ചെയ്യുമ്പോൾ ബ്രെയിൻ്റെ സ്പീഡ് മാറിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാൻ പറ്റും. കാരണം സ്ലീപ്പ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഫോക്കസ് 10x ആക്കാൻ വേണ്ടിയിട്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഇനിയുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ ഒരു പാട്ടാകാം. നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ഇത് എഴുത്തോലെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

0: പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: പല ആളുകളും പലപ്പോഴും പറയാറുള്ള കാര്യമാണ്, എനിക്ക് ഫോക്കസ് കിട്ടണില്ല. പക്ഷെ ഒരു ചെറിയ ചോദ്യം കൂടെ ചോദിക്കട്ടെ, ഫോക്കസ് ശരിക്കും ഇല്ലാത്തതാണോ പ്രശ്നം, അതോ നമ്മുടെ ഫോക്കസ് എല്ലായിടത്തേക്കും നമ്മളിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണോ? ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ, നിങ്ങളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യാണ്, ഒരു ജോലി ചെയ്യാണ്, ലാപ്ടോപ്പ് തുറന്ന് വെച്ചിട്ടുണ്ട്, പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ, വാട്സപ്പ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒന്ന് നോക്കിയിട്ട് വരാം. 5 മിനിറ്റ് ഇൻസ്റ്റഗ്രാമിലേക്ക് പോവും, ഒരു റീല് മാത്രം എന്ന് പറയും, 10 മിന്നിറ്റ്. പിന്നെ യൂട്യൂബിലേക്ക് പോവും, പിന്നെ ഒരു മെസ്സേജ്, വീണ്ടും വർക്ക്. അപ്പോഴേക്കും ബ്രെയിൻ പറയാണ്, നമ്മൾ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതാണ് ട്രാപ്പ്. നമ്മുടെ അറ്റൻഷനെ ഒരു റബ്ബർ ബാൻഡ് പോലെയാണ്, ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് വീണ്ടും വീണ്ടും വലിച്ചാൽ സ്ട്രെച്ചാകും, പക്ഷെ ഫോക്കസ് കൂടൂല എന്നുള്ളതാണ്. എല്ലായ്പ്പോഴും കോൺസെൻട്രേഷനും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ് കുറച്ച് കഴിഞ്ഞാൽ ഫോക്കസ് കൂടും എന്നുള്ളത് സത്യമാണ്. ഡിസ്ട്രാക്ഷൻസ് കൂടുമ്പോൾ ഫോക്കസ് കുറയും. ഒരു സിമ്പിൾ റൂളുണ്ട്, ഒറ്റ ടാസ്ക്, ഒറ്റ സ്ക്രീൻ, ഒരു ടാർഗറ്റ്. 30 മിനിറ്റ് വർക്ക് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ഓഫാക്കിക്കോ, ഫോൺ കൈയെത്താത്തെടുത്ത് വെച്ചോ, ഒരു ടാസ്ക് മാത്രം ചെയ്. കാരണം ഓരോ ഇന്ററപ്ഷനും ശേഷം ബ്രെയിനിന് പഴയ ടാസ്കിലേക്ക് തിരികെ വരാൻ കുറച്ച് എഫേർട്ട് വേണം. അതുകൊണ്ട് ഈ വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, റാൻഡം ആയിട്ടുള്ള ഗൂഗിൾ നോട്ടം, ഇതൊക്കെ മാറ്റിയിട്ട് ജസ്റ്റ് യു ആൻഡ് ദ വൺ തിങ് യു ഡിസൈഡ് ടു ഫിനിഷ്, അത് മാത്രം വെച്ചിട്ട് അതിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്ക്. ഫോക്കസ് ഇസ് ഓൾ അബൌട്ട് ഗിവിംഗ് വൺ തിങ് യുവർ ഫുൾ അറ്റൻഷൻ. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കിയിരുന്നാലും നമ്മുടെ ബ്രെയിൻ തന്നെ ചിലപ്പോൾ ഡിസ്ട്രാക്ഷൻസ് ക്രിയേറ്റ് ചെയ്യും. അതെങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം, പക്ഷെ പാട്ടുകൾക്ക് ശേഷം. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യം ചെയ്യാനിരിക്കുമ്പോൾ ആദ്യം ഒരു 5 മിനിറ്റ് ഓക്കെ ആയിരിക്കും, പക്ഷെ 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഫോൺ നോക്കിയാലോ എന്നൊരു ചിന്ത വരും. 15 മിനിറ്റ് കഴിയുമ്പോൾ ഇനി ഒരു കോഫി കുടിച്ചിട്ടാവാം. 20 മിനിറ്റ് കഴിയുമ്പോൾ ഓ വർക്ക് കുറച്ച് ബോറിംഗ് ആണല്ലോ, അല്ലെങ്കിൽ പഠിത്തം കുറച്ച് ബോറിംഗ് ആയല്ലോ, കുറേ നേരമായിട്ട് ഫോക്കസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ എഴുന്നേൽക്കും അല്ലേ. നിങ്ങൾക്ക് ഫോക്കസിനേക്കാൾ വേണ്ടത് എക്സൈറ്റ്മെന്റ് ആണ്. അപ്പോൾ കുറേ നേരം ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒന്നും ചെയ്യാത്തപ്പോഴും തോന്നുന്ന കാര്യമാണ് ബോർഡം എന്നുള്ളത് അല്ലെ, ബോറിംഗ് എന്ന് പറയുന്നത്. ഈ ബോർഡം സഹിക്കാൻ പഠിക്കുന്നതും ഒരു സ്കില്ലാണ്. കാരണം എല്ലാ നിമിഷവും ലൈഫിന്റെ എല്ലാ ടൈമും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല. ഒരു ബുക്ക് വായിക്കുമ്പോൾ എല്ലാ പാരഗ്രാഫും ത്രില്ലിംഗ് ആയിരിക്കുമോ? ഇല്ല. ഒരു സ്കില്ല് പഠിക്കുമ്പോൾ എല്ലാ ദിവസവും എക്സൈറ്റിംഗ് ആയിരിക്കുമോ? ഇല്ല. വർക്കൗട്ടിലും റിപ്പിറ്റേഷൻ വരുമ്പോൾ ഫണ്ണായിരിക്കില്ല. പക്ഷേ നിങ്ങൾ അവിടെയൊക്കെ സ്റ്റേ ചെയ്യണം, അതൊക്കെ സഹിക്കണം. അങ്ങനെയാണ് ഫോക്കസ് ബിൽഡ് ചെയ്യുന്നത്. അടുത്ത തവണ എന്തെങ്കിലും ബോറിംഗ് ആയി തോന്നുമ്പോൾ ഉടനെ ഫോൺ എടുക്കരുത്. നമ്മളിപ്പോൾ അങ്ങനെയാണ്, അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് പോണത്. എന്തെങ്കിലും കാര്യം ബോറിംഗ് ആയി തോന്നിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഫോൺ എടുക്കും. പക്ഷേ ഫോൺ എടുക്കാതെ നമ്മൾ അതിൽ തന്നെ സ്റ്റേ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ബോർഡം വന്നാൽ എസ്കേപ്പ് ചെയ്യേണ്ടതില്ല. ആൻഡ് അങ്ങനെ എസ്കേപ്പ് ചെയ്യാത്തവരുണ്ടെങ്കിൽ യു ഹാവ് എ സൂപ്പർ പവർ എന്ന് ഞാൻ പറയും. കാരണം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യത്തിൽ തന്നെ. ബോറിംഗ് ആണെങ്കിൽ പോലും നമ്മൾ ആ കാര്യം ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്, ജേണിയിലാണ്. ആൻഡ് ദാറ്റ് ഇസ് എ പ്രെറ്റി സൂപ്പർ പവർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലേ തലയിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു പേപ്പറിലേക്ക് എഴുതി വെച്ച് കോൾ ചെയ്യണം, മെയിൽ ചെയ്യണം, ഷോപ്പിങ്ങിന് പോകണം, ഡെഡ് ലൈൻസ്, അങ്ങനെ ഓർമ്മ വരുന്ന കാര്യമൊക്കെ എഴുതി വെക്കുക. ഇതിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്യാനുള്ളത് ഏതാണ് എന്ന് സെലക്ട് ചെയ്യുക. ഒന്ന് മാത്രം അത് ചെയ്യും, ബാക്കി കാര്യങ്ങളോട് പറയാം നിങ്ങളൊക്കെ അവിടെ ഇരുന്നോളൂ, നിങ്ങളുടെ ടേൺ വരുമ്പോൾ ഞാൻ ചെയ്തോളാം. കാരണം ഫോക്കസ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഒരേ സമയത്ത് ചെയ്യുന്നതല്ല, ഒരേ സമയം ഒരു കാര്യത്തിന് മുഴുവൻ അറ്റൻഷൻ കൊടുത്ത് ഏറ്റവും ഭംഗിയായിട്ട് ആ കാര്യം ചെയ്യുന്നതാണ്. സോ ഇന്ന് ലെസ് നോയ്സ്, ലെസ് സ്വിച്ചിങ് ആൻഡ് മോർ ഫോക്കസ്. നിങ്ങളുടെ അറ്റൻഷൻ എവിടേക്ക് കൊടുക്കുന്നോ അവിടെയാണ് നിങ്ങളുടെ ദിവസം പോകുന്നത്. സോ ഇന്നൊരു കാര്യം ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുക, ആൻഡ് മേക്ക് ഇറ്റ് കൗണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

അയ്യോ, അത് കുട്ടിയുടെ വീടാ. വെറുതെ അല്ല ഞാൻ അങ്ങോട്ട് വന്നപ്പോ ഒരു പരിചയമുള്ള പോലെ. അതെ, ഞങ്ങളുടെ കമ്പനിയുടെ പഴയ കസ്റ്റമേഴ്സിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ ചിലരെ കണ്ടെത്തിയിട്ട് പുതിയൊരു ബെഡ് ഫ്രീ ആയിട്ട് അവർക്ക് കൊടുക്കണ്ടേ. ഒരു നറുക്ക് കുട്ടിക്കാ വിടിക്കണേ, കുട്ടിക്ക് വാങ്ങിയിട്ട് അമ്മോട് ചോദിച്ചിട്ട് അത് ഏത് റൂമിലാച്ചവിടെ കൊണ്ടേക്കേ.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
3: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
4: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
3: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
4: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
3: ഏവർക്കും ദീപാവലി ആശംസകൾ.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: ഗസ്റ്റ് റൂം ഇപ്പോൾ ഫേവറേറ്റ് വൺ. പ്രതിഭകളുടെ അതിഥികളാകുന്നു.
2: നമസ്കാരം. അഹല്യ FM 90.4 എല്ലാ ലിസണേഴ്സിനും സ്വാഗതം ഗസ്റ്റ് റൂമിലേക്ക്. ഗസ്റ്റ് റൂമിൽ കൂടെയുണ്ട് ഞാൻ സുനിൽ. നമ്മുടെ ഗസ്റ്റ് റൂമിലെ കഴിഞ്ഞ എപ്പിസോഡിൽ ആരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്? തന്റെ പോലീസ് അനുഭവങ്ങൾ, പോലീസ് കഥകൾ, പോലീസ് വിശേഷങ്ങളൊക്കെ, ആ കരിയറിലുള്ള സമയത്ത് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് റിട്ടയർഡ് SP വിജയകുമാർ സാറായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഇന്നും ഗസ്റ്റ് റൂമിൽ അദ്ദേഹം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കഥകളുടെ ബാക്കി പറയാനായിട്ട്, അനുഭവങ്ങളുടെ ബാക്കി പറയാനായിട്ട് നമുക്ക് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഗസ്റ്റ് റൂമിലേക്ക് സ്വാഗതം ചെയ്യാം. ബാക്കി വിശേഷങ്ങളൊക്കെ ചോദിക്കാം.
7: ഇപ്പോൾ പ്രതികളൊക്കെ വരുന്ന സമയത്ത്, സ്റ്റേഷനിൽ ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ മനഃപൂർവ്വം ചെയ്തിട്ടുള്ള കൊലപാതകങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അറിയാതെ അബദ്ധം കാരണം സംഭവിച്ചു പോയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ, കൊലപാതകങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ചിലപ്പോൾ അതിൽ പ്രതികൾ സ്ത്രീകളായിരിക്കാം. ചിലപ്പോൾ വീട്ടിൽ ഭർത്താവ് ഉപദ്രവിച്ചു, തിരിച്ചെന്തെങ്കിലും ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി എന്തെങ്കിലും ചെയ്തു, അദ്ദേഹം മരിച്ചുപോയി, അല്ലെങ്കിൽ കുട്ടികളാവാം പ്രതികൾ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യുക? കാര്യം അവർക്ക് മുൻകാല അനുഭവം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മുൻകാലങ്ങളിൽ അവർ ഒരു ക്രൈമും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ അറിയാതെ സംഭവിച്ചു പോയി, പെട്ടുപോയതായിരിക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യും?
8: അതിൽ നമ്മളൊരു കോമൺ ഒരു പൊതുവായുള്ള കാര്യം പറഞ്ഞാൽ, നമ്മൾ നിയമം അറിയാൻ ബാധ്യസ്ഥരാണ്. നമ്മള് ഏത് മനുഷ്യനും നിയമം അറിയാൻ ബാധ്യസ്ഥരാണ്. നിയമം അറിയില്ല എന്നുള്ളൊരു അവിടെ എവിടെയും പോകുന്ന നമ്മുടെ ക്രിമിനൽ ജൂറിസ്പ്രുഡൻസ് ഒരിക്കലും എനിക്ക് നിയമം അറിയില്ല, എനിക്ക് കളവ് എന്നാണ്, അങ്ങനെ IPC വകുപ്പുണ്ട്, എനിക്ക് അതുകൊണ്ട് കളവ് കുറ്റാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞതല്ല. അപ്പൊ ഏതായാലും ഒരു കൊലപാതകവും മറ്റോ ഇതൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ നമുക്ക് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കടമയാണ്. പക്ഷെ അവിടെ വ്യത്യസ്തതകൾ ഉണ്ടാവാം. ഇപ്പൊ എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പാലക്കാട്, അത് ഞാൻ ആ കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ സ്ഥലമൊന്നും ഞാൻ അത് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, കാരണം എപ്പോഴും അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പാലക്കാട് ഒരു ശേഷിയുള്ള CA ആയിരിക്കുമ്പോൾ 2001 കാലഘട്ടത്തിലാണ്. അപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തു നിന്ന് ഒരു കുട്ടി, ഒരു ചെറിയ 3 വയസ്സുള്ള കുട്ടി, ചെറിയൊരു 2-3 സെന്റ് സ്ഥലത്തുള്ള ഒരു വീടും, ഒരു ചാള, അതായത് പഴയ താച്ചഡ് ഇതുപോലുള്ള ഇതാണ് വീടാണ്. അപ്പോൾ ആ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുക, അവിടെ മയങ്ങിക്കിടക്കുന്ന നൊരിയും പതിയും കന്ന്, അവർ നേരെ ഹോസ്പിറ്റലിൽ. അപ്പം ഞാൻ അറിയുന്നൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, അവിടെ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു പാമ്പ് കടിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഈ കൊണ്ടുവരികയാണ്. അദ്ദേഹം നോക്കിയപ്പോൾ ഈ കുട്ടി വളരെ കണ്ടീഷൻ ഡിറ്റീരിയറേറ്റ് ആണ്, വേഗം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അദ്ദേഹം. അദ്ദേഹം പീഡിയാട്രീഷ്യനാണ്. അവിടെ കൊണ്ടുപോയി, അവിടെ കൊണ്ടുപോയിട്ട് അന്ന് അവിടുത്തെ ഒരു പോലീസ് സർജൻ തന്നെ ആയിരുന്നു അവിടെ അന്നത്തെ ഡ്യൂട്ടി ഡോക്ടർ, അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ പാമ്പ് കടിച്ചതാണെന്ന് പറഞ്ഞു. പാമ്പ് കടിച്ച് എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിക്ക് ആദ്യം ഇതൊക്കെ കൊടുത്ത്, പക്ഷെ കുട്ടി മരണപ്പെട്ടു. ആ കുട്ടി മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവർ പാമ്പ് കടിച്ചതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്, അദ്ദേഹം പോലീസ് സർജനും ഫോറൻസിക് ഇതും കൂടിയാണ്, അപ്പോൾ അദ്ദേഹത്തിന് സംശയം, അദ്ദേഹം ദേഹം മാസങ്ങളും പരിശോധിച്ചപ്പോൾ ഈ അങ്ങനെ ഒരു സ്നേക്ക് ബൈറ്റ് എവിടെയും കാണുന്നില്ല. സ്നേക്ക് ബൈറ്റ് ഉണ്ടെങ്കിൽ അവർക്കറിയാം. കാണാതായപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഇൻറ്റിമേഷൻ തന്നു, ഇൻറ്റിമേഷൻ പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിപ്പ് തന്നു. ഇത് അപ്പം അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് എന്ത് ചെയ്തു വെച്ചാൽ ഒരു അണ്ണാച്ചളുടെ അടുത്ത് കേസെടുത്തു. കേസെടുത്തിട്ട് അന്വേഷണം നടത്തി. അന്വേഷണം നടത്തി ആദ്യത്തെ പടിയെന്നുള്ള ഇൻക്വസ്റ്റ് കഴിഞ്ഞ് നേരെ ഇൻക്വസ്റ്റിൽ ഇങ്ങനെ ഒരു സെറ്റ് അവരും കണ്ടിട്ടില്ല. സ്നേക്ക് നേരെ പോസ്റ്റ്മോർട്ടം അതേ ഡോക്ടർ, അദ്ദേഹം പോലീസ് സർജനും കൂടിയാണ് നടത്തിയപ്പോൾ ഈ സിങ്ക് ഫോസ്ഫേറ്റ് റാറ്റ് പോയ്സണിങ്ങിന് ഉപയോഗിക്കുന്ന അതിൻ്റെ മണം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു വിസറയൊക്കെ എടുത്തപ്പോൾ. വിസറ് എടുക്കും. നമ്മൾ ബോഡിയിൽ നിന്ന് നമ്മുടെ ബ്രെയിന്, ലങ്സ്, അതുപോലെ തന്നെ സ്റ്റൊമക്ക് എന്നത്, കിഡ്നി, അങ്ങനെ ഈ അഞ്ച് പാർട്സ് എടുത്തിട്ട് നമ്മൾ വിസറ എക്സാമിനേഷൻ അയക്കും, കെമിക്കൽ എക്സാമിനേഷൻ. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു മണം ഈ ഒരു ഇത് കിട്ടി. അദ്ദേഹം പറഞ്ഞു ഇത് റാറ്റ് പോയ്സണിങ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചെറിയ കുട്ടിയാണ്, കുട്ടിയെടുത്ത് വിഷം കഴിക്കാനോ അല്ലെങ്കിൽ വിഷം ആയിട്ട് കളിയാനോ അല്ലെങ്കിൽ ഇത് ചെയ്യാനുള്ള അവസരം ഇല്ലല്ലോ കുട്ടിക്ക്. അപ്പം ഞാൻ എന്നോട് എസ് ഐ അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ അന്ന് ആ ഒരു ഇതുണ്ടായിരുന്നു, ആ 2001 കാലഘട്ടത്തിലായിരുന്നു, സസ്പിഷ്യസ് ഡെത്ത് ആക്കാൻ പറഞ്ഞു, നമുക്ക് സംശയകരമായ ഒരു മരണമായിട്ട് ഇത് ഞാൻ അന്വേഷണം ഏറ്റെടുത്തു. അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ ഈ അവിടെ ചെന്ന് ഈ പറഞ്ഞ സ്ഥലമൊക്കെ വീട് മുഴുക്ക സൂക്ഷ്മമായിട്ട് സെർച്ച് നടത്തി. അപ്പം ഈ പ്രദേശത്ത് കുട്ടി കിടന്നിരുന്ന സ്ഥലം, അതുപോലെ തന്നെ അപ്പോൾ ആ വീട് പൂർണ്ണമായിട്ട് സെർച്ച് നടത്തി. അപ്പോൾ വീടിൻ്റെ ഈ അന്ന് ഈ താച്ചഡ് ഷെഡാകുമ്പോൾ നമുക്കറിയാം ഈ പാലക്കാട് ജില്ലയിലൊക്കെ ഉണ്ട് ഈ പട്ട കൊണ്ടാണ് ഇത് ഈ പനംപട്ട. അപ്പം അതിങ്ങനെ അത് കുറച്ച് എഡ്ജ് ചെയ്തിട്ട് നിൽക്കും, എഡ്ജ് ചെയ്ത് അവിടുത്തെ വരാന്ത ചെയ്യുന്ന ആ ചെറിയ മൺ ഇതൊക്കെ ആയിരിക്കും. അപ്പം ഇതൊരു താച്ചഡ് വീടായിരുന്നു, മതിൽ ചുമരും ഇതൊക്കെ ഉണ്ട്, പക്ഷേ ഈ മേൽക്കൂര താച്ചഡായിരുന്നു. അപ്പം അപ്പുറത്ത് നോക്കുമ്പോൾ ഈ ഇറങ്ങി നിൽക്കുന്ന അവിടെ ഒരു പൊതി കണ്ടു. ഞാൻ വെറുതെ പൊതി കണ്ടു, ഇത് അത് ഇതിൽ ഇങ്ങനെ തിരികെ വെച്ചിരിക്കുന്നു. ആ പൊതി എടുത്ത് നോക്കുമ്പോൾ ഇത് സ്മെല്ല് നോക്കിയപ്പോൾ ഈ എലിവിഷാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ സംശയങ്ങൾ വന്നു, സ്വാഭാവികമായിട്ടും ഇത് എന്തിനവിടെ ഇരിക്കുന്നു എന്നുള്ളതും, ഈ ഇവിടെ ഇങ്ങനെ ഒരു കുട്ടിയുടെ അപ്പോൾ കുട്ടിയെടുത്ത് കഴിക്കാനോ അത് ചെയ്യാനോ ഒരു സാധ്യതയില്ല, അവിടെ ചെന്ന് ചെയ്യാനൊന്നും ഒരു സാധ്യതയില്ല. കാരണം ഞാൻ ആ പ്രദേശമൊക്കെ 100% വളരെ പരിപൂർണമായിട്ട് സെർച്ച് നടത്തി നോക്കിയതാണ് ആ കുട്ടികളെന്ന്. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഞാൻ ഓരോരുത്തരുടെ ചോദ്യം ചെയ്തു. ഇവിടെ കുട്ടിയെ പിന്നെ ആ കുട്ടിയുടെ പിന്നെ പ്രൈവറ്റ് പാർട്സിലൊന്നും വേറെ നിന്നാലും അടുത്തുള്ള ചില അവിടെ എപ്പോഴും വന്നിരിക്കുന്ന ഒരു പയ്യ ഉണ്ടാവും, കുറച്ച് കഞ്ചാവ് കടി, അവനെയൊക്കെ വിളിച്ചു കൊടുന്ന് ചോദ്യം ചെയ്തു, ഒരു ഒന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ ഇവരുടെ അച്ഛനെ, ഈ കുട്ടിയുടെ അച്ഛൻ, ഈ അച്ഛൻ ലോറി ഡ്രൈവറാണ്, അത് ഈ അദ്ദേഹം അന്നുണ്ടായിരുന്നില്ല, അന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വന്നപ്പോൾ അതറിഞ്ഞ് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു, കുറച്ച് ദിവസം വീട്ടിലുണ്ടായിരുന്നു അവർ. അപ്പോൾ ഇങ്ങനെ വിളിച്ച് ഞാൻ കുറെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വീട്ടിൽ ഈ ഈ വീട്ടിൽ താമസിക്കുന്ന പറഞ്ഞ ഇൻമേറ്റ്സ് എന്ന് പറയുന്ന ഇയാളുടെ ഭാര്യ, അതായത് ഈ മരിച്ച കുട്ടിയുടെ അമ്മയും അതിൻ്റെ അമ്മയും അമ്മമ്മ. അപ്പം അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അമ്മയും അതെൻ്റെ ഭാര്യയും കൂടി ഇങ്ങനെ സംസാരിക്കാൻ എൻ്റെ പോലീസ് എന്തെങ്കിലുമൊക്കെ യന്ത്രം വെച്ചിട്ടുണ്ടാവും നമ്മളെ സംസാരമൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്ന് നമ്മളോട് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഭയങ്കര സംശയം തോന്നി. ചിലപ്പോൾ നമ്മൾ ഈ പക്ഷേ ആയ ഒരു 15-10-12 അപ്പോൾ എന്നെ മാനസികമായിട്ട് വിഷമിച്ച ഒരു കാര്യം കൂടിയാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ. കാരണം ഈ ഇവരെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നുണ്ട്, നമുക്ക് പറഞ്ഞ ഒരു പോലീസ് യുദ്ധത്തിന് ഒന്ന് ഈ കുട്ടി മരിച്ചിട്ടുള്ള ഒരു സ്ത്രീ എങ്ങനെ ചോദ്യം ചെയ്യുന്നുള്ളത് തീർച്ചയായിട്ടും. പക്ഷെ നമുക്കറിയാം നിയമം ഈ കുട്ടിയാണ് മരിച്ചത്, അത് നമ്മൾ ഇനി സമൂഹത്തിന് ഒരു വലിയ മെസ്സേജ് കൊടുക്കേണ്ടത്, അത് കണ്ടുപിടിക്കപ്പെടുക എന്നുള്ളത്. അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി എഗെയിൻ റിപ്പീറ്റഡ് ഓഫൻസ് എന്നുണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ അതാണല്ലോ ഏറ്റവും നമ്മുടെ നമ്മൾ ഈ എൻറ്റയർ പോലീസ് സിസ്റ്റം അല്ലെങ്കിൽ ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് അതാണ്, ഒരു എന്താ പറഞ്ഞാൽ ഈ വീണ്ടും അത് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ഒരു മെസ്സേജ് സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ ഈ പ്രക്രിയയിലൂടെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ അവരെ ചോദ്യം ചെയ്തു, അവരെ ചോദ്യം ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടാണ്, ഈ 15 ദിവസമൊക്കെ കഴിഞ്ഞ്, പക്ഷേ അവരൊന്നും അത് പറഞ്ഞില്ല. പിന്നെ നമ്മൾ ആലോചിച്ചു, അപ്പോൾ നമ്മൾ ആക്ച്വലി അന്ന് അത് ചെയ്യാൻ പാടുമോ ചോദിച്ചാൽ ചെയ്യാം പാടുമെന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ചില ചില കാര്യങ്ങളൊക്കെ നമ്മൾ ബിയോണ്ട് എല്ലാം നിയമപ്രകാരം അല്ലെങ്കിൽ ഇതിലൂടെ ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. അപ്പം നമ്മൾ ഞങ്ങളൊക്കെ ഒരു ജോൺസൺ അരൂർ എന്ന് പറഞ്ഞിട്ട് ഒരു നിലമ്പൂർ ഒരു ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ഒരു ആളുണ്ട്, കാരണം ഇവരെ ഒന്നും വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വിത്ത് ദ പെർമിഷൻ ഓഫ് ദ അവരെയൊക്കെ പാടെ അവർ വന്നിട്ട് സ്റ്റേഷൻ വന്നിട്ട് അവരെ അവിടെ കൊണ്ടുപോയി നിലമ്പൂർ കൊണ്ടുപോയി നമ്മുടെ അഡീഷണൽ എസ് ഐ അന്ന് അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം പോയി എടുത്തപ്പോൾ ഇവരവിടെ സമ്മതിച്ചു ഈ കുട്ടിയാണ് കൊന്ന. കാരണം പറഞ്ഞത് അവർ ഈ പെങ്കു അമ്മ തന്നെ, അമ്മ ഇത് ഇതിൽ കൊടുത്തു എന്തെങ്കിലും കൊടുത്തു എന്ന് പറഞ്ഞ കാര്യം. കാരണം എന്താ പറയുന്നത് വെച്ചാൽ അന്നവർ പറയുന്ന മോട്ടീവ് എന്താ വെച്ചാൽ ഈ പെൺകുട്ടികളുണ്ടാവുന്ന അവരൊരു പ്രത്യേക സമുദായത്തിലെ ഈ പെൺകുട്ടികളുണ്ടാകുമ്പോൾ അവർക്ക് പിന്നെ വലിയ ബുദ്ധിമുട്ടുകൾ, അതൊരു ഇറ്റ് വിൽ ബി ലൈക്ക് ബാഡ് ഉമ്മൻ എന്നോ, പിന്നെ അതുപോലെ ഈ ഇതിന് നല്ലതല്ല എന്നുള്ള പിന്നെ മൂത്ത കുട്ടിയും പെൺകുട്ടിയായിരുന്നു എന്നൊക്കെയാണെന്ന് എന്നാ. പക്ഷേ പിന്നീട് എന്താ വെച്ചാൽ അത് നമ്മളുടെ ഉദ്ദേശം അത് കണ്ടുപിടിക്കുക, പക്ഷേ പിന്നെ അത് ഈവൻ ക്രൈംബ്രാഞ്ചിലേക്ക് മാറി, ഈ കേസ് ക്രൈംബ്രാഞ്ചിലേക്ക് നമ്മൾ കൊടുത്തു, നമ്മൾ വേറൊന്നുമില്ല. പിന്നെ ക്രൈംബ്രാഞ്ച് അന്നത്തെ ക്രൈംബ്രാഞ്ച് ഇവരെ തന്നെ കണ്ടെത്തി എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞുള്ളത്. പിന്നീട് അതിൻ്റെ ഫോളോ അപ്പ് എനിക്കറിയില്ല, ഇവർക്കെതിരെ കുറ്റപത്രം കൊടുത്തു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇവിടെ നമ്മളെ വലിയൊരു വി വെർ ഇൻ സച്ച് എ കണ്ടീഷൻ ദാറ്റ് ആക്ച്വലി ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. കാരണം ഒന്ന് ഈ കുട്ടി മരിച്ചു എന്നുള്ളത് കുട്ടി സ്വയം മരിച്ചതല്ല, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ഡെത്ത് അല്ല, ഇവിടെ ഇങ്ങനെ അമ്മ ഒരു ഇതായിട്ട് വന്നു. അപ്പം നമ്മുടെ മനസ്സാക്ഷി നമ്മുടെ കോൺഷ്യൻസിനെ ബാധിക്കുന്ന വലിയൊരു ഒരു ഇതായിരുന്നു. കാരണം രണ്ടും പ്രധാനപ്പെട്ടതാണ്. ഒന്നൊരു ചെറിയ കുട്ടി, ആ കുട്ടിക്ക് നീതി നടപ്പാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. ഒന്ന് അതിന്റെ അമ്മ, ഇവിടെ നമ്മൾ വലിയൊരു ഒരു ഒരു ഇതിലായിരുന്നു. അപ്പോൾ കണ്ടെത്താതിരിക്കുന്നത് ശരിയല്ല. അപ്പോൾ ഇവിടെ അതാ പറഞ്ഞത്, ഇപ്പം അദ്ദേഹം ചോദിച്ച ചോദ്യം ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ വന്നു. അപ്പം അവരെ നയിച്ചിട്ടുള്ള മറ്റെന്തൊക്കെയോ ഇതൊക്കെയാണ്. അവരെ ചിലപ്പോൾ ഒരു ഹിസ്റ്റീരിയ ടൈപ്പ് ഇതിട്ടുണ്ടാവാം ഒരു പക്ഷേ, അങ്ങനെയൊക്കെയാണ് ഉണ്ടായിട്ടില്ല. എങ്കിലും പക്ഷേ അത് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ സമൂഹത്തിൽ അത് അതൊരു പ്രിവെൻറ്റീവ് മെഷറാണല്ലോ, നേരത്തെ പറഞ്ഞല്ലേ പോലീസ് എൻ്റയർ ആക്ഷൻ. അപ്പം നമ്മളവിടെ അത് തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ടുണ്ട്, അവരത് കണ്ടെത്തി എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞത് ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ സമൂഹത്തിലെ ഏറ്റവും വലിയ, ഇപ്പം നമ്മളൊരു സ്വർണത്തിനൊക്കെ ഇത്രയും വില കൂടിയൊരു കാലഘട്ടത്തിൽ, ഈ പലപ്പോഴും ഒരു ബാധ്യതയായിട്ട് പെൺകുട്ടികളെ നമ്മളുടെ സമൂഹത്തിൽ പല, പ്രത്യേകിച്ച് എസ്പെഷ്യലി ചില കാസ്റ്റ് അങ്ങനെ അവരുടെ ഒരു ഇതിലെ അവർക്ക് ഈ കല്യാണം കഴിച്ചു കൊടുക്കുക എന്നുള്ളത് അവരെ കംപ്ലീറ്റ് കൊടുത്ത് ആഭരണങ്ങളും അതിനെപ്പറ്റി ഇതും ഒക്കെ കൊടുത്ത് ചെയ്യാന്നുള്ള ഒരു ഒരു ഒരു കാര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പെൺകുട്ടികൾ വന്നാൽ അത് വീടിനെ പ്രതികൂലമായി ബാധിക്കും കുട്ടികൾ എന്നുള്ള ഒരു വളരെ എന്താ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥ നമ്മളെ സമൂഹത്തിൽ ചില ഇടങ്ങളിലുണ്ട്. അത് പക്ഷേ സ്വർണത്തിൻ്റെയൊക്കെ കാര്യം, ഈ സ്വർണം അപ്പോൾ അത് നമുക്ക്, ഞാൻ അത് പലപ്പോഴും ആലോചിക്കാറുണ്ട്. നമ്മൾ പോലീസിന് ഓരോ കേസും ഓരോ ടെസ്റ്റ് ഇതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് സമൂഹത്തിന് വലിയൊരു മെസ്സേജ്. അപ്പം ആ ഇങ്ങനെയൊരു ഇത് വരുമ്പോൾ സമൂഹത്തിൽ തീർച്ചയായിട്ടും സമൂഹത്തിനെ ബോധവൽക്കരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നമുക്ക് പല സ്വർണം നിങ്ങൾ, അതായത് നമ്മളത് ഏറ്റവും കൂടുതൽ പുരുഷന്മാരായിരിക്കും അതിന് ശ്രമിക്കേണ്ടത്, അല്ലെങ്കിൽ അവരെ വീട്ടുകാരായിരിക്കും. കാരണം സ്ത്രീയും പുരുഷനും രണ്ടും എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ സ്വർണം അത് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ പരിപൂർണമായിട്ടല്ല, ക്രമേണ നമുക്ക് കുറേ അവബോധം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെയുള്ള കേസുകൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഇക്കാര്യത്തിൽ നമ്മുടെ അധികാരികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ പോലീസിൻ്റെ പല ഓഫീസേഴ്സിനും പല കേസുകളും വരും. സോഷ്യൽ ഇംപ്ലിക്കേഷൻസ് ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് വെളിവത്ത റിവീൽ ചെയ്യും. അങ്ങനെയാകുമ്പോൾ അതിനൊരു സംവിധാനം ഉണ്ടാക്കിയാൽ ഈ കേസിൻ്റെ അടുത്ത് തന്നെ, അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു പ്രവർത്തനം നമ്മുടെ ഈ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം, അതുപോലെ ഇങ്ങനെ അപ്പം അതുപോലെ ഒരുപാട് സന്നദ്ധ സംഘടനകൾ ഇവരൊക്കെ ചേർന്ന് ചെയ്യുകയാണെങ്കിൽ, ഒരു ഓരോ കേസും എടുത്ത് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിന് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതുമാത്രമല്ല ഈ സമൂഹത്തെ നമുക്ക് ഈ മറ്റുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നൊക്കെ മാറ്റിക്കൊണ്ടുവരാനും സാധിക്കുമെന്നുള്ളത് എനിക്ക് തോന്നുന്നു. അതിൽ പോലീസിന് ഒരു ക്രിയാത്മകമായ പങ്കുണ്ടാവും. ഈ കേസുകൾ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി, ഇത് കാണിച്ചു കൊടുത്തിട്ട് ഇതിനൊരു ടെസ്റ്റ് കേസായി എടുത്ത് ഈ സമൂഹത്തിൽ കുറേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ, വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ ഓരോരോ ഓഫീസേഴ്സിനും ഓരോ കാര്യങ്ങളുണ്ട് പലപ്പോഴും. പക്ഷേ നമുക്ക് പോലീസ് എന്നുള്ള നിലയ്ക്ക് അറിയാം നമുക്ക് 100 ഡ്യൂട്ടികളായിരിക്കും. നമ്മളത് അവിടെ വെച്ച് കഴിഞ്ഞു, നമ്മൾ അടുത്ത ട്രാൻസ്ഫറിനായ അവിടെ പോയി, അവിടെ വരച്ച് ലോ ആൻഡ് ഓർഡർ ഇടിയും കുത്ത് അതൊക്കെ ആയാൽ പിന്നെ നമ്മൾ അതിലേക്ക് പോയി. പക്ഷേ അവിടെ ഒരു സെപ്പറേറ്റ് ഏജൻസി ഉണ്ടാവേണ്ടതാണെന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ തോന്നുന്നത്.
9: ശരിക്കും സമ്പത്ത്, സ്വർണം, പണം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ആളുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എനിക്ക് സാർ വർത്തമാനം പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അതാണ് മെയിൻ ഇഷ്യൂ. എല്ലാ കൊലപാതകങ്ങളും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇതിന്റെ പേരിലാണെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ സാർക്ക്?
8: അല്ല, നമ്മൾക്ക് തീർച്ചയായിട്ടും ഇത് ഏറ്റവും പ്രധാന ഘടകങ്ങളാണ്. നമുക്കറിയാം കുഞ്ചനമ്പ്യാർ തന്നെ കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകിൽ സുലഭം എന്ന് കുഞ്ചനമ്പ്യാർ തന്നെ പാടിയുണ്ട് അല്ലേ. നമ്മൾ യുദ്ധങ്ങൾ അടക്കം, പക്ഷേ അതൊപ്പം യുദ്ധങ്ങൾ സ്ത്രീക്ക് വേണ്ടിയിട്ടുണ്ടായിട്ടുണ്ട് അല്ലേ. ജൂലിയസ് സീസർ, ക്ലിയോപാട്ര എന്നുള്ള സ്ത്രീയെ സ്വായത്താക്കാൻ ഇവിടെ നമ്മൾ അറിയാം പത്മിനി രാജകുമാരിയെ ചെയ്യാൻ വേണ്ടി സോമനാഥ ക്ഷേത്രം പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്. കൊലപാതകങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പ്രേമനൈരാജ്യത്തിൽ നമുക്കറിയാം അപ്പോൾ സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് പിന്നാലെ പോയിട്ട് ഇതിട്ട് ആ പ്രേമനൈരാജ്യം സഹിക്കാൻ പറ്റാതെ എത്രയോ പെൺകുട്ടികളെ കൊല്ലുന്നൊരവസ്ഥ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, ഇതും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഉള്ള കാര്യങ്ങളാണ് തീർച്ചയായിട്ടും. അപ്പം നമ്മളത് മനസ്സിലാക്കേണ്ട അതെന്ന് അതിലൊക്കെ ഇത് എന്നും സ്ഥായിയായിട്ട് ഇത് നിലനിൽക്കും. ഏത് സ്വത്തിനും അതുപോലെ ധനസമ്പാദനത്തിനും ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇതെന്നും അത് നമുക്ക് അത്ര എടുത്ത് മാറ്റാൻ പറ്റില്ല. മനുഷ്യൻ്റെ ഡി എൻ എയിൽ ഉള്ളതാണ് ഈ കളവ് എന്നൊക്കെ പറഞ്ഞത്. തീർച്ചയായിട്ടും നമുക്ക് പരിപൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റില്ല. അതിന് ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഈ ഡിറ്ററൻ്റ് ആക്ഷൻ എന്നുള്ള നിലയ്ക്ക് അവരെ നിയമത്തിന് കൊണ്ടുവരിക, പിടിക്കപ്പെടുക, നിയമത്തിന് കൊണ്ടുവരിക എന്ന് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഈ പെൺകുട്ടികൾ പ്രേമം നൈരാശ്യത്തിലൂടെ പെൺകുട്ടിയെ കൊല്ലുന്ന ഒരവസ്ഥ, ഇതെല്ലാം നമ്മുടെ സൈക്കോളജിസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ചേർന്ന് ഒരു പരിധിവരെ അവരെ മാനസികമായിട്ട് അവരെ ആ ഇതിലേക്ക് എത്തിച്ചാൽ അതൊക്കെ നമുക്ക് കുറേയൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. മറ്റത് അവിടെ ഉണ്ടാവാം. പിന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഇപ്പോൾ പൊളിറ്റിക്കൽ മർഡേഴ്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമുക്കറിയാം പൊളിറ്റിക്കൽ മർഡറൊന്നും ഇല്ലാന്ന് തന്നെ പറയാം. കാരണം സമൂഹം പുരോഗമിക്കും തോറും നമുക്കറിയാം ഒരു ഐഡിയോളജി ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ദി നമ്മളെ ഈ റെറ്റോറിക്കൻ്റെ അത് അതുപോലെ അതൊരു സംവാദത്തിലൂടെ മാത്രം പോയാൽ മതി എന്നിപ്പോൾ കുറേയൊക്കെ ജനങ്ങൾ എത്തിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കായികമായിട്ട് ഒരുത്തനെ ഇല്ലാതാക്കിയിട്ട് ഇതൊന്നും ജയിക്കാൻ പോകില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും ഇവരൊക്കെ ഇപ്പോൾ എത്തിയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഞങ്ങളൊക്കെ എസ് ഐമാരാകുമ്പോൾ ധാരാളം പൊളിറ്റിക്കൽ മർഡേഴ്സ് ഉണ്ടായിരുന്നു.
9: വാളയാറിൽ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ മർഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു.
8: വാളയാർ ഞാനുള്ളപ്പോൾ 96 കാലഘട്ടത്തിലാണ്. പക്ഷെ അതിന് മുമ്പ് ഇവിടെ ഒരു പുതുശ്ശേരി ഭാഗത്ത് ധാരാളം പൊളിറ്റിക്കൽ മർഡേഴ്സ് ഒരു അഞ്ചോ ആറോ മർഡറൊക്കെ ഉണ്ടായിട്ട് വളരെ ജില്ല മുഴുക്ക സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ പോലീസ് ആക്ഷനിലൂടെയൊക്കെയാണ് അത് ഇല്ലാതാക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഈ പൊളിറ്റിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള മർഡേഴ്സൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പം നെന്മാറ ഭാഗത്ത് ഉണ്ടായിരുന്നു, അതുപോലെ വടക്കഞ്ചേരി ഭാഗത്ത് ഉണ്ടായിരുന്നു, അവ പൊളിറ്റിക്കൽ മർഡേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം പൊതുവെ അക്കാര്യത്തിൽ നമ്മൾ കേരളം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. അവിടെ നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പും അതിനനുസരിച്ചിട്ട് ചിന്തിക്കുകയും അത് അവർ ആ തലത്തിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.
9: ഓക്കെ,
2: ഗസ്റ്റ് റൂമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ സുനൽ. ഇനിയൊരു ഇടവേള.

0: ഷോ വിത്ത് ഓൾ ഫേവറേറ്റ് വൈൻ. പ്രതിഭകൾ ഇവിടെ അതിഥികളാകുന്നു.
1: വെൽക്കം ബാക്ക്. അഹല്യ എഫ് എം 90.4 ഗസ്റ്റ് റൂം ആണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു റിട്ടയർഡ് എസ് പി വിജയകുമാർ സർ.
2: അതുപോലത്തെ സാർ, ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇടയിൽ ഈ സർ വിളിക്കുക, ഒപ്പം തന്നെ സല്യൂട്ട് ചെയ്യുക, ഇതൊന്ന് പഴയ ബ്രിട്ടീഷുകാരുടെ ആ സമയത്ത് ഉണ്ടാകുന്ന തോന്നുന്നു സല്യൂട്ട് ഒക്കെ ചെയ്യുന്നതും, അതൊക്കെ അതിന്റെ ആവശ്യം ഉണ്ടോ?
3: അതില് ഞാൻ പറഞ്ഞത്, നമ്മൾ പോലീസ് ഫോഴ്സ് എന്നുള്ളത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള സർക്കാർ സംവിധാനത്തിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇവിടെ നമ്മുടെ എജിലിറ്റി, നമ്മൾ എപ്പോഴും വി ഷുഡ് ബി എന്താ പറയുക, റെഡി ടു പെർഫോം. നമ്മൾ പലപ്പോഴും ആ നിലയ്ക്ക് നമ്മളുടെ ആക്ഷൻ, നമ്മൾ ടു മേക്ക് മോർ ആക്റ്റീവ്, നമുക്ക് ഈ ട്രെയിനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഈ ഡ്രസ്സും ഒക്കെ കൈകാര്യം ചെയ്യുന്നതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പിന്നെ നമ്മൾ, ഞാൻ പലപ്പോഴും നോക്കാറുണ്ട്, നമ്മളൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂവിൽ നമ്മൾ ഷൂവും മറ്റും മറിച്ചിട്ട് നമുക്ക് തന്നെ ഒരു ആവേശം നടന്നു പോകുമ്പോൾ, ഒരു ഇതും പിടിച്ചിട്ട് കെയിനൊക്കെ പിടിച്ച് വീശി നടന്നു പോകുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒരു ഭയങ്കര വലുതാണ് സമൂഹത്തിൽ. നമ്മളെന്തോ നമ്മളെ ആക്റ്റീവ്, അത് ആ ആക്റ്റീവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഡ്രില്ലും പരേഡും അതുപോലെ തന്നെ നമുക്ക് അതൊരു ഓറിയൻറ്റേഷനും കൂടിയാണ് നമ്മളെ ആക്റ്റീവ് ആക്കാൻ. നമ്മൾ തീർച്ചയായിട്ടും, എനിക്ക് വ്യക്തമാണ്, ഞാനിപ്പോഴും ഒരു പിന്നെ നമ്മൾ ഇതിൽ പിന്നെ മൊബൈൽ അലാറം വെച്ച് ഞാൻ ഇമ്മീഡിയറ്റ്ലി ദ വെരി മൊമെന്റ് ഐ വിൽ വേക്കപ്പ് ആൻഡ് എന്താ പറയുക, ഇത് ഇത് അങ്ങനെ ഒരു അവസ്ഥയാണ്. വേക്കപ്പ് ചെയ്യാന്ന് മാത്രമല്ല, ടക്ക് നിന്നാണ് നമ്മൾ ഇതിന്റെ ബെഡ് നിന്ന് ചാടി. അപ്പൊ ആ ഒരു അവസ്ഥ, അത് ബിക്കോസ് ഓഫ് ദ ട്രെയിനിങ് ദാറ്റ് വി ഹാവ് ഇംബൈബ്ഡ് സച്ച് ക്വാളിറ്റീസ്. അത് അത് ഇത് ചെയ്തിട്ട് അപ്പോൾ അതൊരു ആവശ്യമാണ്, അത് നമ്മളൊരു ഉപദ്രവിക്കാനുള്ളൊരു മാർഗം അല്ല എന്നാണ് എൻ്റെ ഒരു ഒരു എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. നമുക്ക് തന്നെ സ്വയം ഒരു ഊർജം അതിലൂടെ, നമ്മളിപ്പോൾ നന്നായിട്ട് സല്യൂട്ട് ചെയ്യുന്നു, നമുക്ക് ഇത് ചെയ്യുന്നു, നമ്മൾ പ്രോപ്പറായിട്ട് ഡ്രസ്സ് ചെയ്ത് പോകുന്നു എന്ന് പറയുമ്പോൾ, നമ്മൾ മറ്റിപ്പോൾ ഒരു സിവിൽ ഒരു ക്ലർക്കിനെ പോലെ അല്ലെങ്കിൽ ഒരു അധ്യാപകനെ പോലെ അല്ല നമ്മുടെ പോലീസിൻ്റെ ലൈഫ് എന്നുള്ള ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതിനോട് അത് പിന്നെ നമുക്ക് ബഹുമാനിക്കാനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച്, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരാളെ സല്യൂട്ട് ചെയ്താൽ ഇപ്പോൾ എൻ്റെ സബോർഡിനേറ്റ് എന്നെ സല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് സല്യൂട്ട് ചെയ്യണം, അതാണ് നിയമം.
2: അങ്ങനെയാണ്
3: അങ്ങനെയാണ് നിയമം, അതാണ് നിങ്ങൾ തിരിച്ച് സല്യൂട്ട് ചെയ്തോളണം.
2: ഓക്കെ,
3: അത് നിയമമാണ്. അപ്പം അത് പിന്നെ എന്താ വെച്ചാൽ, പലപ്പോഴും നമുക്കറിയാം അത് അവിടെ അണ്ടർസ്റ്റുഡ് ആണ്, പലപ്പോഴും അത് ഇതായിട്ട് പിന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളും ഉദ്യോഗസ്ഥർ. കാരണം നമുക്കറിയാമല്ലോ ഈ അവസ്ഥ, 100 തിരക്കും ഒക്കെ ആയിട്ടുള്ള ഒരു ഒരു ഡേ ടു ഡേ 24 hours ജോലിയുള്ള ഒരു ഒരു സംവിധാനം കൂടിയാണല്ലോ. അപ്പം അങ്ങനെ തീർച്ചയായിട്ടും അതാണ് തിരിച്ചു ഇടത്തിലോട്ട് ചെയ്യണം. അപ്പം നമ്മൾ നമ്മൾ ഇപ്പം നമ്മൾ എസ് പി ആകുമ്പോൾ ഇതൊക്കെ വരുമ്പോൾ പ്രസന്റ് ആകുമ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ സല്യൂട്ട് ചെയ്യും, നമ്മൾ തിരിച്ച് സല്യൂട്ട് ചെയ്യും, നമുക്ക് വെപ്പൺ ഉപയോഗിച്ച് വരുമ്പോൾ നമ്മൾ തിരിച്ച് സല്യൂട്ട് ചെയ്യും. ഡിപ്പാർട്ട്മെന്റിൽ എന്തായാലും അത് ആവശ്യമാണ്. നമുക്ക് പൊളിറ്റിക്കൽ പാർട്ടികളെ ലീഡേഴ്സോ ഒന്നോ അതൊക്കെ വേണോ വേണ്ടോ എന്നുള്ളതൊക്കെ അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്.
2: ഓക്കെ, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ മറ്റുള്ള ജോലികളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഈ ഒരു പോലീസ് ജോലി എന്ന് പറയുന്നത്. പോസിറ്റിവിറ്റി അല്ല എന്തായാലും പോലീസ് സ്റ്റേഷനിൽ, കാര്യം എന്നും പ്രശ്നങ്ങളായിരിക്കും കേൾക്കുന്നുണ്ട്.
3: അപ്പൊ
2: അതുകൊണ്ട് തന്നെ ഈ ഒരു പോലീസ് ജോലിയിലേക്ക് വരുന്ന ആളുകൾ, ലോല മനസ്കരായിട്ടുള്ള ആളുകൾ, ലോല ഹൃദയരായിട്ടുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പാടായിരിക്കില്ലേ
3: എന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം ഞാനൊക്കെ എന്റെയൊക്കെ അപേക്ഷ, എന്റെ കുട്ടിക്കാർ എന്നൊക്കെ, അവനെങ്ങനെ പോലീസിൽ ജോലി ചെയ്യാൻ സാധിക്കുക? ഞാൻ അങ്ങനെ ഒരു ഒന്നൊരു ഹാർഷൻ, ഭയങ്കര ഒരു ഷോർട്ട് ടെമ്പേർഡ് അല്ലെങ്കിൽ ഒരു അഡമൺ സൈസ് അല്ല. അപ്പം എനിക്ക് എന്നെ തന്നെ ഒരു ഇവാലുവേറ്റ് ചെയ്താൽ കിട്ടാവുന്ന ഒരു ഇതാണ്. പക്ഷെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾ പോസിറ്റിവിറ്റി ഇല്ലാത്ത സ്ഥലം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഇപ്പോൾ ഒരുപാട് കാര്യം, നമ്മളിപ്പോൾ വനിതാ പോലീസുകാർ പലപ്പോഴും നമുക്കറിയാം ഒരു കുട്ടിയൊക്കെ എടുത്തിട്ട് മുല കൊടുക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഇത് ചെയ്യുന്ന നമ്മുടെ അപ്പോൾ വനിതാ പോലീസിനെ ഇൻഡക്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഉള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ, അതുപോലെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എപ്പോഴും ഇതിലെ പ്രശ്നം എന്താണെങ്കിൽ, എപ്പോഴും നമുക്കറിയാം മോശപ്പെട്ട ഒരു വസ്തുതയുടെ പിന്നെ അതിൻ്റെ ഈ പറയുന്ന ദാറ്റ് വിൽ സ്പ്രെഡ് ലൈക്ക് എനിത്തിങ്. ഇപ്പം നമ്മൾ പണ്ട് പറയില്ല റൂമേഴ്സിലെ എന്താ ഒരു പദ്യമാരും ഉണ്ടല്ലോ, ഈ കാനാട് എന്നുള്ളത് അത് പരക്കുന്നത് വളരെ ഇതിനേക്കാളും വേഗത്തിലായിരിക്കും, മിന്നലിനേക്കാളും വേഗത്തിലായിരിക്കും. അപ്പം അതുപോലെ തന്നെ ഒരു ഒരു ഒരു മോശപ്പെട്ട പ്രവൃത്തി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നൊക്കെ വരുമ്പോൾ ഏറ്റവും വേഗത്തിൽ അത് സ്പ്രെഡ് ചെയ്യപ്പെടും. കൂടാതെ നമുക്കറിയാം ഇത് ഗവൺമെൻറ്റിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ സമൂഹം ആ തലത്തിലേക്ക് അവരുടെ ചിന്തകൾ വരേണ്ടിയിരിക്കുന്നു. അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പൊ പോലീസിനെ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ സർക്കാരിനെ ബാധിക്കുന്ന വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറും. സർക്കാരിനെ അറ്റാക്ക് ചെയ്യാനും സർക്കാരിനെതിരെ അജിറ്റേഷൻ നടത്താനും ഏറ്റവും നല്ല ഉപാധിയായിട്ടാണ് പോലീസിന്റെ പ്രവർത്തനങ്ങളെ നമ്മുടെ സമൂഹവും പൊളിറ്റിക്കൽ പാർട്ടീസും കാണുന്നത്. അത് ഒരു പരിധിവരെ മാറേണ്ടതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് പോലീസിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ അഴിമതിയുടെ കാര്യത്തിൽ തന്നെയാണെങ്കിൽ പോലീസ് നമ്മൾ രാജ്യത്ത് നോക്കിയാൽ 16-ാമോ 17-ാമോ സ്ഥാനത്താണ് അഴിമതി കാര്യത്തിലും. എത്രയോ ഡിപ്പാർട്ട്മെൻ്റ് മുന്നിലുണ്ട്. പിന്നെ വേറൊരു വശവുമുണ്ട്, നമുക്ക് പോലീസിനെ പറ്റി ഇങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇപ്പം എൻ്റെ അടുത്തൊരു പോലീസ് ഓഫീസർ തുടക്കി ഒരു SI മുമ്പിൽ രണ്ടാൾ വരുമ്പോൾ, SI നല്ലത് ചെയ്താലും ജസ്റ്റിസ് ചെയ്താലും നീതി ചെയ്താലും ഇവിടെ ഒരാൾക്ക് നീതി കിട്ടാതെ, ഈ നീതി മറ്റാളായിരിക്കും അർഹിക്കുന്നത്. പക്ഷെ ഇയാൾ ചെന്ന് പറയുന്നു ആ SI അയാൾ കൈക്കൂലി വാങ്ങിച്ചിട്ടേ, മറ്റാളെ കൈക്കൂലി വാങ്ങിച്ചു, അല്ലെങ്കിൽ അയാൾക്ക് വലിയ സ്വാധീനം രാഷ്ട്രീയ സ്വാധീനത്തിന് വാങ്ങിയിട്ട് എന്നുള്ള നിലയിലാണ് പറയുക. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരു 50% ആളുകൾ ഇന്നും
2: നമുക്കെതിരാണ്.
3: അപ്പൊ ഇത് നമ്മളെ പ്രതികൂലമായിട്ട് ബാധിക്കും. അത് നമ്മുടെ സമൂഹവും നമുക്ക് ആ പോസിറ്റിവിറ്റി പോലീസ് സ്റ്റേഷനിൽ ഇല്ല എന്നുള്ള അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല. ഉണ്ടാവാം, ഉണ്ടാവും, കുറച്ച് മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് മാറ്റിയെടുക്കണം, ഇത് ഇത് മാറ്റിയെടുക്കണം. കാരണം ഇത് ഇതില്ലാതെ നിവൃത്തിയില്ല. ഈ പോലീസ് എന്ന് പറഞ്ഞ ക്രമസമാധാനവും അല്ലെങ്കിൽ മനുഷ്യജീവന്റെ മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ള ആ ഒരു കാല അല്ലാതെ വേറെ ഇത് ഏജൻസി ഇല്ലല്ലോ. തീർച്ചയായിട്ടും അത് മാറണം, മാറ്റിയെടുക്കപ്പെടണം. പക്ഷെ ക്രമാനുഗതമായിട്ട് അതൊക്കെ സാധിക്കുന്നതാണ് എൻ്റെ ഒരു ഒരു പോലീസ് റിട്ടയർഡ് പോലീസ് ഓഫീസർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു ധാരണ, എൻ്റെ വിശ്വാസം.
2: ഈ റിട്ടയർ ചെയ്തിട്ടുള്ള ആ ഒരു രാത്രിയൊക്കെ എങ്ങനെയായിരുന്നു മനസ്സിൽ?
3: ആക്ച്വലി ഞാൻ അന്നൊക്കെ എന്തപ്പോ ഞാൻ വളരെ എന്താ പറയാ ഒരു ടോട്ടലി, കാരണം വല്ലാത്തൊരു ഇതിലായിരുന്നു, ഒന്നും ഒരു വിളിയില്ല. കാരണം അല്ലെങ്കിൽ ഫോണൊക്കെ ഒരു മിനിറ്റിൽ, ഞാൻ DPC ഡിസ്ട്രിക്ട് പോലീസ് ചീഫ് തൃശ്ശൂർ റൂറൽ ആയിട്ടാണ് എടുത്തേറിയുന്നത്. ഒരു ദിവസം എത്രയോ കാളുകൾ ഏത് സമയത്ത് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. ഇത് ടോട്ടലി അബ്രപ്റ്റ്ലി സ്റ്റോപ്ഡ് അല്ലെ, എല്ലാം നിന്നപ്പോൾ നമ്മൾ ഏതോ ഒരു ലോകത്തെത്തിയ പോലെയാണ് നമുക്ക് തോന്നിയത്. കാരണം കംപ്ലീറ്റ്ലി നിന്നുപോയി, എല്ലാം നിന്നുപോയപ്പോൾ അത്. പക്ഷെ പിന്നെ നമുക്ക് അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു സിസ്റ്റമാറ്റിക് വേ ഓഫ് ലൈഫ് ആയിരുന്നല്ലോ, ഇതല്ലേ രാവിലെ എഴുതേക്കല് മറ്റേ ഓരോ കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതൊക്കെ മാറി ഇത് നമ്മൾ ലേസിനെസ്സിലേക്ക് പോകുമെന്നൊരു തോന്നലും കൂടി ഉണ്ടായിരുന്നു. അത് വിൽ ബിക്കം ഡെഫിനറ്റ്ലി, ബിക്കോസ് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നമ്മളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാറി നിൽക്കാൻ ചെയ്യേണ്ടതായിട്ടില്ല. സ്വാഭാവികമായിട്ടും ആ ടെൻഷനോ ആ സ്പീഡോ അതൊന്നും ജീവിതത്തിന് വേണ്ടില്ല. അത് തീർച്ചയായിട്ടും ഒരു ചെറിയ തോതിലൊക്കെ എന്തായാലും മനുഷ്യനെ ബാധിക്കുമല്ലോ. പിന്നെ ഈ ഒരു തോന്നലാണ് തോന്നിയത്, ഏതൊരു അതിലെത്തിയപ്പോൾ വല്ലാത്തൊരു ഇതാണ് അത്. നമുക്കൊരു ഫീൽ, ആ പറഞ്ഞറിയാൻ പറ്റില്ല ആ ഫീല് എന്താന്നുള്ളത്. പക്ഷെ അത് നമുക്ക് പിന്നെ നമ്മളിപ്പോൾ അതിനാ പിന്നെ ഞാനൊക്കെ, പക്ഷെ ഞാൻ ഇതിപ്പോൾ നമ്മൾ ഊരി വെക്കണമെന്ന് ഉറപ്പാണ്. അപ്പം നമ്മുടെ പ്രിവിലേജസും ഇതൊക്കെ നമുക്ക് ഇല്ലാതാവും. നമ്മളൊക്കെ നേരത്തെ തന്നെ സമൂഹത്തിൽ ഇടപഴകുന്ന ആളായതുകൊണ്ട് നമുക്ക് അതിനെ പറ്റിയിട്ടൊന്നും ഒരു വിഷമം ഉണ്ടായിട്ടില്ല.
2: ഈ അധികാരം പദവിയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ആളുകളെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടാവും. പക്ഷേ പലരും ചിന്തിക്കാറില്ല ഈ അധികാരവും പദവിയൊക്കെ ഒരു ദിവസം നമ്മുടെ കയ്യിൽ നഷ്ടമാകും, നമ്മൾ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് അവരുടെ ആ മനുഷ്യന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടി വരുമെന്ന് പല അധികാരമുള്ള വ്യക്തികളും പലപ്പോഴും ചിന്തിക്കാറില്ലല്ലോ.
3: അതെ അതെ അതെ,
2: അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്?
3: അല്ല, നമ്മൾ ഏതൊരു അധികാരം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയും മനസ്സിലാക്കേണ്ടത് നമുക്ക് തികച്ചും അത് അത് പിന്നെ ഇല്ലാതാവുന്ന ഒരു കാലമുണ്ട്, അത് അത് ഒരു അനിവാര്യതയാണ് എന്നുള്ള ചിന്ത

0: ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും എല്ലാ പല പോലീസ് പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവരുടെ ജീവിതത്തിൽ ഔദ്യോഗിക ജീവിതത്തിൽ മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പലതും നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല, പലതും ശ്രദ്ധിക്കപ്പെട്ടിട്ടേ ഉണ്ടാവില്ല. ചിലർക്ക് അതിനുള്ള അത് നമുക്ക് എന്താ പറയുക, ഇനിയിപ്പോൾ നമ്മളെന്തോ ദൈവം, ഞാൻ ഒരു വിശ്വാസിയാണ്, ചിലപ്പോൾ ദൈവത്തിൻ്റെതായിരിക്കും അല്ലെങ്കിൽ ഭാഗ്യമോ എന്തൊക്കെയോ കൊണ്ടൊക്കെ പലരും അങ്ങനെ കിട്ടുന്ന അതുകൊണ്ട് പലപ്പോഴും അതുപോലെ തന്നെ അങ്ങനെ ലൈം ലൈറ്റിൽ വരുന്ന ആളുകളും ഉണ്ട്. പക്ഷേ 100% ഈ പോലീസിലെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ പലതും നല്ല കാര്യങ്ങൾ ഒരുപാട്, അതായത് വിപ്ലവകര വലിയ പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഇല്ലാതാക്കുന്ന പല കാര്യങ്ങളും അൺനോട്ടീസ്ഡ് ആയിട്ട് പോയിട്ടുണ്ട്, വളരെ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട്. കാരണം അവരുടെ പ്രവൃത്തി കൊണ്ടായിരിക്കും, പക്ഷേ ഇതൊന്നും അൺനോട്ടീസ്ഡ് ആയിട്ട് ഇതൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ഒരവസ്ഥ പോലീസിലുണ്ട്. പഴയ ഉദ്യോഗസ്ഥന്മാർക്കും അതുകൊണ്ട് അവർക്ക് ലൈം ലൈറ്റിൽ വരാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ പോലീസിൽ ഉണ്ടായിട്ട് അത് ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ പോലീസിൽ ഇപ്പോൾ ചില ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഒരു ലോ ആൻഡ് ഓർഡർ അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ, എനിക്കൊരു വ്യക്തിപരമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. ഇലക്ഷൻ സമയത്ത് നമ്മൾ നമ്മുടെ പെട്രോളിംഗ് 100% നമ്മൾ പറയും പെട്രോളിംഗ് ഒക്കെ, പ്രത്യേകിച്ച് ഇലക്ഷൻ കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ അതിനു മുമ്പ് നമ്മുടെ കലാശക്കൊട്ട് ഉണ്ടാവില്ല ദാറ്റ് അതിൻ്റെ ഇതൊക്കെ. അപ്പൊ നമ്മൾ വളരെ ആക്റ്റീവ് പെട്രോളിംഗ് ആവശ്യമാണ്. വല്ലപ്പോഴും ഞാൻ ഒരിക്കലും എനിക്ക് ഞാനൊരു സ്ഥലത്ത് എസ് ഐ ആകുമ്പോൾ ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ട് രാത്രി രണ്ട് ഭാഗത്തും തർക്കങ്ങളും ഇതും മറ്റുമൊക്കെ ധാരാളം ഉണ്ടാകുന്ന ആ കാലഘട്ടത്തിൽ, ഒരു 95-96 കാലഘട്ടത്തിലാണ്, അന്ന് എസ് ഐ ആയിരുന്നു. ഇപ്പം നമ്മൾ പറഞ്ഞാൽ എസ് പി എമ്പിലൊക്കെ ധാരാളം പെട്രോളിങ് നടത്താൻ വളരെ ആക്റ്റീവാക്കും നമ്മൾ. പക്ഷേ ആ പെട്രോളിങ് ചെയ്തുകൊണ്ട് എനിക്ക് ഒരുപക്ഷെ അത് മുഴുക്ക കേരളം മുഴുക്ക ഇതാവുന്ന അല്ലെങ്കിൽ ശ്രദ്ധയപ്പെടാവുന്ന അല്ലെങ്കിൽ വലിയൊരു ഇത് വിപത്ത് ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഒരു ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത്, ഞാനത് വടക്കഞ്ചേരി എസ് ഐ ആയിരുന്നു, വാണിയമ്പാറ എന്നുള്ള സ്ഥലത്ത്, അവിടെ കുറച്ച് പൊളിറ്റിക്കലി സെൻസിറ്റീവാണ്. ഒരു 200 പേര് അപ്പുറത്ത് ഇപ്പോൾ വാള് വലിയ വാളുകളായിട്ട് കൂടി ഒരു 7:45 മണിയായി, അപ്പോൾ ഏകദേശം 7 അപ്പോൾ സമയം ഇങ്ങനെ കാണുമൊക്കെ ഞാൻ. ഇത് എനിക്ക് വിവരം കിട്ടി ഞാൻ ഇത് ചെയ്യുമ്പോൾ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറയാം, വയർലെസ് സെറ്റ് അന്ന് മൊബൈലൊന്നുമില്ല. അപ്പോൾ ഞാനോ ഓടി, ഞാനും 5 എൻ്റെ വണ്ടിയിലുണ്ട്, ഓടിയെത്തി ഓടിയെത്തി വിസിലടിച്ച് ലൈറ്റ് വിട്ട് ചാടി കിടന്ന് ഇവിടെ അവർ വെട്ടുവാൻ തന്നെ എൻ്റെ ഇടയിൽ ഞാൻ നടുവിലെത്തി അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു വെച്ചു. അവർക്കും നമ്മൾ എത്ര ഫോഴ്സ് ഉണ്ടെന്ന് മനസ്സിലായില്ല, അവർക്കും മനസ്സിലായില്ല. അതിനു മുമ്പ് തന്നെ നമ്മൾ ആക്ഷൻ കഴിഞ്ഞു, ആക്ഷൻ കഴിഞ്ഞോട് അവിടെ വാളും കുന്തമൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ചിലപ്പോൾ ഒരു 3-5 പേര് മരിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു, ഇവരുടെ ഏറ്റുമുട്ടിയതാണ്. നമുക്ക് ആ സമയോചിതമായ ഇടപെടലുകൊണ്ട് നമ്മളെ പെട്രോളിങ്ങിൽ വളരെ സജീവമായിട്ട് പെട്രോളിങ്ങിൽ ഉള്ളതുകൊണ്ടും അത് വലിയൊരു ഇത് ഒഴിവാക്കാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കേരളം അന്ന് പിറ്റേഴ്സും പത്രങ്ങളും പത്രത്താളുകളും മറ്റേതും ശ്രദ്ധിക്കുന്ന ഒരു വസ്തുതയായിട്ട് ഇതുണ്ടാവും. ഇതാരും ശ്രദ്ധിക്കപ്പെടാതെ പോയി. പക്ഷേ അതാണ് നമ്മുടെ ഈ പോലീസിങ്ങിൽ പലപ്പോഴും പലതും നമ്മുടെ സീനിയർ ഓഫീസേഴ്സൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ്. നമുക്ക് പരിചയത്തിൽ നിന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതും ഇത് തന്നെയാണ്. നമ്മൾ ഈ ഒരു ലോ ആൻഡ് ഓർഡർ അങ്ങനെയുള്ള ഇലക്ഷൻ മറ്റേ കാരണം നമ്മൾ പെട്രോളിങ് വളരെ ശക്തമാക്കണം എന്നുള്ള ഒരു കാര്യം. കാരണം നമുക്ക് നമ്മുടെ പോലീസ് എത്തുമ്പോൾ എന്തായാലും നമുക്കിത് ഒഴിവാക്കാൻ പറ്റും, ആളുകളൊന്ന് മടിക്കും. ഇപ്പം പണ്ടൊക്കെ നമുക്കറിയാം പോലീസ് സിനിമ തിയേറ്ററിൽ ക്യൂ ഉണ്ടാവാറുണ്ട് അല്ലേ, സിനിമാ തിയേറ്ററിൽ ഭയങ്കര ക്യൂ, അടിയും പിടിയും ബഹളമൊക്കെ ഉണ്ടാകുമ്പോൾ 2 വന്ന് എല്ലാം ക്ലിയർ വളരെ ശാന്തമായി. അപ്പോൾ നമ്മൾ അതാണ് ഈ പോലീസ് എന്നുള്ളത് നമുക്ക് ഒരുപാട് സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ടതുണ്ട്. വളരെ പലതും അൺനോട്ടീസ്ഡ് ആയി പോകുന്നുണ്ട് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ അതിനെ പോസിറ്റീവായിട്ട് കാണണം എന്നൊരു അഭ്യർത്ഥനയും എനിക്ക് സമൂഹത്തോട് തീർച്ചയായിട്ടും. നൈറ്റ് പെട്രോൾ അതുപോലെ പോലീസിന്റെ അതെ അതെ ഒരു സമാധാനമാണ്, നമുക്കൊരു അങ്ങനെ ഒരു അവസരം, പേഴ്സൺ ഇൻ ഡിസ്ട്രസ് അല്ലെങ്കിൽ ഒരു പേഴ്സൺ ഇൻ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ നമ്മുടെ ഒരു പോലീസ് സാന്നിധ്യം വല്ലാത്തൊരു ആത്മവിശ്വാസമാണ്.
1: തീർച്ചയായിട്ടും
0: അതെ അതെ നമ്മള് അത് തീർച്ചയായിട്ടും നമ്മൾ ജനം കിടന്നുറങ്ങുമ്പോഴാണ് നമ്മൾ കൂടുതൽ പ്രവർത്തിക്കേണ്ടത് പോലീസ് എന്നുള്ളത്.
2: ഗസ്റ്റ് റൂമിൽ ഇനി ഒരു ഇടവേള.

0: സ്ട്രോ വിത്തോൾ ഫേവറേറ്റ് വൈൻ പ്രതിഭകളുടെ അതിഥികളാകുന്നു.
1: അഹലെ FM 90.4 ൽ ഗസ്റ്റ് റൂം ആണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന റിട്ടയർഡ് SP വിജയകുമാർ സാർ.
2: ഈ പോലീസുകാരൊക്കെ, പ്രത്യേകിച്ച് IPS ആരൊക്കെ ഇങ്ങനെ റിട്ടയറിന് ശേഷം രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനോട് എന്താണ് അഭിപ്രായം?
3: എനിക്ക് അതിനോട് വിപരീത അഭിപ്രായമില്ല. കാരണം നമ്മള് സമൂഹത്തിലെ ഏത് തുറയിലുള്ള ആളുകൾക്കും രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ ആ പ്രോപ്പർ സെൻസിൽ എടുത്താൽ അതൊരു സർവീസാണ്, സേവനമാണ്. നമ്മൾ മറിച്ചൊരു അധികാരത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ അധികാരത്തിൻ്റെ അപ്പക്കഷ്ണങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റതിനും വേണ്ടിയിട്ടാണെങ്കിൽ അത് ശരിയല്ല. നേരെ മറിച്ച് നമുക്കൊരു സർവീസ് ഇത് ഉപയോഗിച്ചിട്ട്, അത് മാത്രമല്ല ഒരു ഈ പറഞ്ഞ IPSഉം IFSഉം IPS IASുകാർക്കൊക്കെ ഭയങ്കര കഴിവുള്ള ആളുകളാണ് അവർക്ക്. ഇപ്പം നമുക്കറിയാം സിവിൽ കെട്ടി വരുന്നത് അവർക്ക് സമൂഹത്തിന് ഇപ്പോൾ നമ്മൾ ഇപ്പം നമുക്കറിയാം നമ്മുടെ ഈ ഹെൽത്ത് സെക്ടറിൻ്റെ വളർച്ചയോടുകൂടെ പലരും ഇപ്പോഴും 60-ോ 70-ോ വയസ്സൊക്കെ ആക്റ്റീവാണ്. അവർക്ക് ഒരുപാട് അനുഭവ സമ്പത്തുണ്ട്. അപ്പൊ എന്തായാലും 60-ോ 62-ോ വയസ്സ് വരെയാണ് നമുക്കൊരു IASകാരനും മറ്റേ മറുക്കൊക്കെ ജോലി ചെയ്യാൻ നമുക്ക് ഗവൺമെന്റ് നിയമപ്രകാരം അർഹതയുള്ളൂ. അത് കഴിഞ്ഞാൽ വിട്ടു. തീർച്ചയായിട്ടും അവരുടെ സർവീസ് ഉപയോഗപ്പെടുത്തുന്നതിൽ അവര് അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ വന്ന് ജനത്തിനെ സേവിക്കാനുള്ള ഉദ്ദേശത്തോടെ, മറ്റ് വെസ്റ്റ് താല്പര്യത്തോടെ കൂടെ പോകുന്നത് ശരിയല്ല, ജനത്തിനെ സേവിക്കാനുള്ള ഉദ്ദേശത്തോടെ ചെല്ലുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ലതാണെന്നാണ് എന്റെ അഭിപ്രായം. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതൊക്കെ കൂടി ചേർന്നതാണ്, എല്ലാവരും കൂടി ചേർന്നതാണ്. അത് പത്രക്കാരുണ്ടാവും, പത്രക്കാർക്കാവാം, ജഡ്ജസിനാവാം, IPSകാരനാവും, IASകാരനായാം, പിന്നെ ഇത് ഈ പറയുന്ന മറ്റേ അധ്യാപകർക്കാവും, അധ്യാപകർക്കും വക്കീലന്മാരും ഒക്കെ അവരൊക്കെ എപ്പോഴും വെച്ചിൽ ഉണ്ട്. അപ്പൊ ഇത് ഉണ്ടെന്ന് തന്നെ എനിക്കൊരു തോന്നുന്നില്ല. എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അത് തന്നെയാണ്. അത് ഉപയോഗപ്പെടുത്തുക, സമൂഹത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. ഇപ്പൊ സപ്പോസ് നമുക്ക് എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മുടെ പൊളിറ്റിക്കൽ അദ്ദേഹത്തിന്റെ ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിന്റെ അഡ്വൈസറായിട്ട് വന്നത് ഹേമേന്ദ്രൻ സാറാണ്. ഹേമേന്ദ്രൻ സാർ പൈസ ഇല്ലാതെയാണ് അദ്ദേഹം ഇതും. അദ്ദേഹം നല്ലൊരു ഓഫീസറാണ്, അതായത് ഒരുപാട് ഐഡിയ ഉള്ള, ഒരുപാട് ഇതുള്ള. അദ്ദേഹത്തിന്റെ കീഴിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു അസറ്റ് തന്നെയാണ്. ഇപ്പൊ ആഭ്യന്തരമന്ത്രിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തെ പ്രോപ്പറായിട്ട് അദ്ദേഹത്തിൻ്റെതായുള്ള കഴിഞ്ഞ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ ഗൈഡ് ചെയ്യാനും പലപ്പോഴും പലതിലും നമുക്കറിയാം എല്ലാം ഈച്ച് ആൻഡ് എവരി വൺ അദ്ദേഹത്തിന്റെ ശ്രദ്ധയപ്പെട്ടില്ല എന്ന് പറയും. അതിനൊക്കെ പറ്റി പഠിക്കാനും ഉപദേശം കൊടുക്കാനും ഏറ്റവും ദ ബെഫിറ്റിംഗ് പേഴ്സണാലിറ്റി ഒരു ഓഫീസർ. അപ്പൊ ഞാൻ പറഞ്ഞ അവരെ ഉപയോഗപ്പെടുത്തുകയാണല്ലോ അവിടെ ചെയ്യുന്നത്, അവരെ ഉപയോഗപ്പെടുത്തുകയാണ്. ഇപ്പൊ വേണമെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഇപ്പൊ സർവീസിൽ തന്നെ ഉണ്ടല്ലോ. പക്ഷെ അദ്ദേഹത്തെ അവിടെ ഉപയോഗപ്പെടുത്തുകയാണ് ഇത് ചെയ്ത്. അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നതിൽ പിന്നെ യാതൊരു എനിക്ക് അതിനോട് വിപരീത അഭിപ്രായം ഇല്ല എന്നുള്ളതാണ്.
2: ഓക്കെ സാർ, എങ്ങനെയാണ്, എവിടെയാണ് തുടങ്ങിയത്, എവിടെയാണ് അവസാനിപ്പിച്ചത് കരിയർ, തന്റെ ആ ഒരു പ്രൊഫഷൻ?
3: ഞാൻ സത്യത്തിൽ ഞാൻ ഗവൺമെന്റ് സർവീസിൽ ക്ലർക്കായിട്ട് ഉണ്ടായിരുന്നു ആദ്യം. ഡിഗ്രി കഴിഞ്ഞ ഉടനെ അന്ന് ജോലി ആയിട്ട് പോവുക, PG കിട്ടിയിരുന്നായിരുന്നു. പക്ഷെ അന്ന് ജോലി എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നാട്ടിൻപുറത്ത് അമ്മയും അച്ഛനൊക്കെ ടീച്ചേഴ്സൊക്കെ ആയിരുന്നു, അപ്പോൾ ഒരു ജോലി എന്നുള്ള. അപ്പോൾ അങ്ങനെ ഞാൻ ഗവൺമെന്റ് സർവീസിൽ ക്ലർക്കായിട്ട് പ്രിന്റിങ്ങിന് ശേഷം ഉണ്ട്. അത് കഴിഞ്ഞ് സബ് ഇൻസ്പെക്ടർ ടെസ്റ്റ് വന്നു, PSC എഴുതി. അതിലൂടെ എനിക്ക് ടെസ്റ്റ് കിട്ടി. ഞാൻ 25-ാമത്തെ റാങ്കായിരുന്നു എൻ്റെ ആ ലിസ്റ്റിൽ. ഞങ്ങൾ 86 പേരായിരുന്നു ഞങ്ങളുടെ ബാച്ച്. അപ്പം 25-ാമത്തെ റാങ്കായിരുന്നു എനിക്ക്. പിന്നെ SI ആയി, പിന്നെ അതിനെ തുടർന്ന് പിന്നെ CI, DYSP, അങ്ങനെ SP ആയിട്ട്. ഞാൻ നോൺ IPSൽ SP ആയിട്ട് നിന്ന് റിട്ടയർ ചെയ്ത് വീണ്ടും IPS കിട്ടി എനിക്ക്, IPS കൺഫർ ചെയ്തു. കാരണം ഈ DPC കൂടാൻ വൈകിപ്പോയതുകൊണ്ട് പിന്നെ IPS കിട്ടി. കിട്ടിയ കഴിഞ്ഞാൽ ഞാൻ ഇന്റലിജൻസിൽ SP ആയിട്ടുണ്ട്. അതിനുശേഷം ജില്ലാ പോലീസ് മേധാവി ആയിട്ട് അവിടെ ഒരു 1.5 വർഷം തൃശ്ശൂർ റൂറലില് ഉണ്ടായിരുന്നു. അവിടെ അതിനുശേഷം അവിടുന്ന് ഞാൻ റിട്ടയർ ചെയ്യാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് എൻ്റെ ഔദ്യോഗിക ജീവിതം. എൻ്റെ വീട് എന്ന് പറയുന്നത് ഞാൻ ഇപ്പം പാലക്കാട് ടൗണിൽ വടക്കന്തറയിലാണ് വീട് വെച്ച് താമസിക്കുന്നത്. പിന്നെ കോങ്ങാട് ലിമിറ്റിലെ കോങ്ങാട് പോലീസ് സ്റ്റേഷൻ അടുത്തുള്ള ഒരു തടുക്കശ്ശേരി എന്ന് പറയുന്ന കുഗ്രാമത്തിലാണ്. അവിടെ തന്നെ സ്കൂളിംഗ് ഒക്കെ അവിടുത്തെ നടന്ന് ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഞങ്ങൾ.
2: ഓക്കെ, അപ്പോൾ പാലക്കാടും മറ്റു പല ജില്ലകളിലൊക്കെ ജോലി ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പൊ ഏറ്റവും സമാധാനമുള്ള ഒരു ജില്ല ഏത് ജില്ലയായിരിക്കും കേരളത്തില്?
3: നമ്മള് ഇപ്പം നമ്മള് ചില ചില സ്ഥലങ്ങളൊക്കെ ചില ചില തലത്തിലുള്ള ക്രൈമിന് അവര് വൾണറബിൾ ആണ്. ഇപ്പൊ ഞാൻ കാസർഗോഡ് ജോലി ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് ഇന്നും കമ്മ്യൂണൽ ഇഷ്യൂ ഭയങ്കരമായിട്ടുള്ളൊരു ജില്ലയാണ്. അത് പ്രത്യേകിച്ച് മംഗലാപുരത്തിനുള്ള ആക്സസ് അവിടെ ഉണ്ട്. പലപ്പോഴും അവർ അങ്ങോട്ട് രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. കാസർഗോഡുള്ളപ്പോൾ ഞാൻ കമ്മ്യൂണൽ റൈറ്ററിന് ഞാൻ എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ ഞാൻ അന്നും അവിടെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. കാസർഗോഡ് ടൗൺ എസ് ഐ ആകുമ്പോൾ ഉണ്ടായിരുന്നു, ബേഡക എസ് ഐ ഒക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ കമ്മ്യൂണൽ ഇഷ്യൂ ഭയങ്കരമാണ്, വളരെ സെൻസിറ്റീവായിട്ട് ചിലപ്പോൾ ടക്കുന്ന് ഫ്ലെയറപ്പ് ചെയ്യും, വലിയൊരു വിഷയമായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് എപ്പോഴും നമ്മൾ സാന്നിധ്യം അത്യാവശ്യമാണ്. നമ്മൾ പലപ്പോഴും പലത് ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ കാസർഗോഡ് ജില്ലയിൽ കമ്മ്യൂണൽ ആയിട്ട് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ പൊളിറ്റിക്കലി സെൻസിറ്റീവ്. ഇപ്പോൾ കണ്ണൂർ ഞാൻ 500 സി ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ പൊളിറ്റിക്കലി വളരെ സെൻസിറ്റീവാണ്. അവിടുത്തെ ആളുകളൊക്കെ വളരെ നല്ല ആളുകളാണ്. ആ കാലഘട്ടത്തിലൊക്കെ പൊളിറ്റിക്കലി വളരെ സെൻസിറ്റീവായിട്ടുള്ള ഏരിയയാണ്. അവർക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയെക്കാളും ഇഷ്ടമായിരിക്കും രാഷ്ട്രീയം എന്നുള്ളത്. അപ്പോൾ ആ നിലയ്ക്കുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം പാലക്കാട് ജില്ലയിൽ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ കുറച്ച് പൊളിറ്റിക്കലി ഇതായിരുന്നു, ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. മലപ്പുറം ജില്ല കുറേയൊക്കെ സമാധാനപരമാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ ഒരു അങ്ങനെ വലിയൊരു ഇത് ഞാൻ അവിടെയും ജോലി ചെയ്തിട്ടുണ്ട്. ഇഷ്യൂസ് എന്ന് പറയാൻ പൊളിറ്റിക്കലി ആൻഡ് കമ്മ്യൂണലി, കമ്മ്യൂണലി ഇടയ്ക്ക് ചില ഇതൊക്കെ ഉണ്ടാവുക, എന്നാലും അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല. പൊളിറ്റിക്കലി അങ്ങനെ ഒരു ഇഷ്യൂ, വലിയ ശത്രുത തമ്മിൽ നിലനിൽക്കുന്നില്ല മലപ്പുറം ജില്ലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് അവിടെ എഴുതിയിട്ട് പിന്നെ അപ്പം പൊതുവെ പോലീസിന്റെ ജോലിക്ക് അപ്പൊ ഏറ്റവും കൂടുതൽ പിന്നെ അവിടെ ആ പ്രശ്നങ്ങൾ മലപ്പുറം ജില്ലയിൽ ഉണ്ട്. അപ്പൊ അവര് തന്നെ മധ്യസ്ഥത പറഞ്ഞ് കുറെ തീർപ്പാക്കാരുണ്ട്. അവര് തന്നെ പോലീസിനെ പലപ്പോഴും അവിടെ അങ്ങനെ തന്നെ ഒരു ആക്ട് ഒക്കെ നമ്മൾ പോലീസിൽ ഞങ്ങൾ ഇന്നർ സർക്കിളിൽ തമാശ പറയും, മലപ്പുറം മദ്യം പറയിൽ ആക്ട് എന്ന് പറഞ്ഞിട്ട് എം പി എ മദ്യം പറച്ചിൽ, മലപ്പുറം മദ്യം പറച്ചിൽ ആക്ട്, മധ്യസ്ഥത മദ്യം പറയാന്ന് അവര് പറയാ, അതിന്റെ ചുരുക്കം പേര് മധ്യസ്ഥതയ്ക്ക് മദ്യം പറയാന്നാണ് അറിയാം. അപ്പം അല്ല അങ്ങനെ അപ്പൊ ഞാൻ പുനലൂര് വർക്കിണ്ട്, അവിടെ ഒരു പൊളിറ്റിക്കൽ മർഡർ ഞാൻ ഉള്ളപ്പോ ഉണ്ടായിരുന്നു, അത് ചിട്ടിച്ചിട്ടുണ്ടായിരുന്നു. കൊല്ലം പുനലൂര്, പക്ഷെ ഞാൻ അങ്ങോട്ട് അധികം പോയിട്ടില്ല, പുനലൂര് മാത്രം സി ആയിട്ട് കുറച്ച് കാലഘട്ടത്തിലുണ്ടായിരുന്നു. പിന്നെ അധികം ഈ വടക്കൻ ജില്ലകളിലായിരുന്നു, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ്, വയനാടും ഉണ്ട്, വയനാട് വർക്ക് ചെയ്തിട്ടുണ്ട്.
2: അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ, പുതിയ പോലീസ് ജോലിയിലേക്ക് വരുന്ന ആൾക്കാര് അതുപോലെ തന്നെ പോലീസ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരോടൊക്കെ എന്താണ് അഡ്വൈസ് കൊടുക്കാനുള്ളത് റിട്ടയർഡ് എസ് പി എന്ന നിലയിൽ?
3: എനിക്ക് തീർച്ചയായിട്ടും എല്ലാവരോടും നമ്മൾ ജോലി ഇപ്പം പോലീസ് ജോലി വന്നവരോടും ഇപ്പം ജോലി ചെയ്യുന്നവരോടും ഒക്കെ ഒരു നിയമത്തെ ബഹുമാനിക്കുക എന്നുള്ളതാണ് എനിക്ക് ബേസിക്കായിട്ട് അടിസ്ഥാനപരമായി പറയാനുള്ള കാര്യം. എന്താണ് നിയമത്തെ ബഹുമാനിച്ചുകൊണ്ട് എന്താണ് നിയമം പറയുന്നത് ആ കാര്യങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് ഉദ്ദേശശുദ്ധിയോടുകൂടെ ചില കാര്യങ്ങൾ ചെയ്താൽ നമ്മളെ ജനം സംരക്ഷിക്കും. നമുക്ക് ആ ഒരു ആക്ടിൽ ഉദ്ദേശശുദ്ധി ഉണ്ട്, അത് ഫോർ ദ കോസ് ഓഫ് ദ സൊസൈറ്റി, ഫോർ ദ കോസ് ഓഫ് ദ പബ്ലിക്. ഏതെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ചില അപാകതകൾ പറ്റിയാൽ പോലും ജനം നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എപ്പോഴും പോലീസ് ഇതാകുമ്പോൾ നമുക്കറിയാം, നമുക്ക് വ്യക്തിപരമായിട്ടുള്ള ചിലതൊക്കെ ഒന്ന് ഉപേക്ഷിക്കേണ്ടി വരും. അതിൽ നമ്മൾ ഡിപ്രസ്ഡ് ആവരുത്. ചിലപ്പോൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥം, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞു നേരത്തെ സി പി ഒ മുതൽ എസ് പി സി വരെയും ടെൻഷനായിട്ടുള്ളൊരു ജോലിയാണ്. പലപ്പോഴും മേലുദ്യോഗസ്ഥന്മാർ ചിലപ്പോൾ ചീത്ത വിളിക്കും, ചിലപ്പോൾ രാഷ്ട്രീയക്കാരെ ചീത്ത വിളിച്ചാൽ നമുക്ക് പ്രശ്നമില്ല, പക്ഷേ മേലുദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ഫയറിംഗ് ഉണ്ടായാൽ അവരെ മാത്രം പറഞ്ഞിട്ടല്ല, അവരും അവരുടെ ഈ അവസ്ഥയുടെ സവിശേഷത കൊണ്ടാണ് പലപ്പോഴും നമ്മളെ ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക, നമ്മളെ ഏതാ മോശക്കാരനാക്കാനോ അല്ലെങ്കിൽ ഇതിനൊന്നുമല്ല, അവർ പലപ്പോഴും സഹായിക്കാനുണ്ടാവും. അതുപോലെ തന്നെ പൊളിറ്റീഷ്യൻസും ഉണ്ടാവും, അവരും നമ്മുടെ സമൂഹത്തിൻ്റെ ഇൻറ്റഗ്രൽ പാർട്ടാണ്, നമ്മുടെ സമൂഹത്തിൻ്റെ ഉന്നതിക്കും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അത് മനസ്സിലാക്കുക, പിന്നെ കാര്യങ്ങൾ നമ്മൾ തുറന്ന് പറയുക ചെയ്യുക. അപ്പോൾ ചില പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ രീതിയിൽ ചെയ്യരുത്. പറയുമ്പോൾ ട്രാൻസ്പെയറൻ്റ് ആവുക, കാര്യങ്ങൾ ട്രാൻസ്പെയറൻ്റ് ആവുക, ഇന്നത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സങ്കീർണമായിട്ട് ഒരു ജോലി നല്ല നിലയിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റും എന്നാണ് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിനുള്ള എനിക്കുള്ള അഡ്വൈസ്. അതാണ് എനിക്ക് ഇപ്പോൾ കൊടുക്കാനുള്ളത്.
2: ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് സാർ, ഒരുപാട് സന്തോഷം പഴയ അനുഭവ കഥകളൊക്കെ ഷെയർ ചെയ്തതിലും, ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ.
3: പിന്നെ അതിനോടൊപ്പം തന്നെ ഒന്നുകൂടി കൂട്ടാനുണ്ട്, നന്നായിട്ട് നിയമം പഠിക്കുക. നിയമം നമ്മൾ, നിങ്ങൾക്ക് എന്ത് സബ്ജക്ട് നോളജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമ്മൾ നടപ്പാക്കാൻ, നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്ന ഇതിനെപ്പറ്റി നന്നായിട്ട് നമ്മുടെ ട്രെയിനിങ് സമയത്ത് അതിന് ശേഷവും ഇരുന്ന് വായിക്കുക, പഠിക്കുക. പിന്നെ വായന നിർബന്ധമാണ് നമ്മൾ ഇതിന് കണക്റ്റഡ് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ നിയമത്തെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കേസുകളുടെ നടത്തിപ്പിനും അതുപോലെ തന്നെ കേസുകളുടെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും, ശിക്ഷ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ സമൂഹത്തിൽ എന്താ പ്രശ്നം വെച്ചാൽ ഈ ഒക്കറൻസ് ഓഫ് ദ ക്രൈം വിൽ ബി പിന്നെ റെഗുലറായിട്ട് മാറുക, അതായത് റൊട്ടീൻ തിങ് ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക, നമ്മളൊരു ഡിറ്റർ ഡിറ്ററന്റ് ആക്ഷൻ പോലീസ് ആക്ഷൻ മൊത്തത്തിൽ അതിനാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കേസ് പഠിക്കുക, അതുപോലെ തന്നെ കോടതിയിലായി നന്നായി പ്രസന്റ് ചെയ്യുക. കോടതിയിലും അതുപോലെ തന്നെയാണ് പ്രസന്റ് ചെയ്യുക. കോടതി കാര്യങ്ങളും നമ്മൾ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യുക. നമ്മുടെ ഐ പി സിയും സി ആർ പി സിയും എവിഡൻസ് ആക്റ്റും കോൺസ്റ്റിറ്റ്യൂഷനും നന്നായിട്ട് മനസ്സിലാക്കുക, നന്നായി പഠിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ലോസും ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷനും. കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നിയമനിർമ്മാണം മുഴുക്കെ. അതിൻ്റെ അപ്പുറത്തൊരു അതാണല്ലോ ഏറ്റവും വലിയ. അതെ, അപ്പോൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുക, അത് പഠിക്കുക. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ ഈ പറയുന്ന തേർഡ് ഡിഗ്രി മെത്തേഡ്സൊക്കെ മാറ്റി നിർത്തി നമുക്ക് സയൻറ്റിഫിക് മെത്തേഡ്സിലേക്ക്, അപ്പോൾ അത് കാര്യങ്ങൾ അവിടെ നമ്മൾ മറ്റേ ഇതൊക്കെ വായിക്കുക. പിന്നെ ആ ഒരു സംവിധാനത്തിലൂടെ നമ്മൾ നമ്മുടെ ഔദ്യോഗിക കൃത്യനിർവ്വഹണം നടപ്പാക്കുക. അതാണ്.
2: അപ്പൊ താങ്ക് യു സാർ, ഒരുപാട് സന്തോഷം.
3: താങ്ക് യു വെരി മച്ച്. ഏതായാലും എനിക്കും ഇങ്ങനെ ഒരു അവസരം തന്നേലേ. എഫ് എം അഹല്യയോട് ഞാൻ എന്റെ അഗൈതവുമായ നന്ദി പ്രകാശിപ്പിക്കുകയാണ്.
2: താങ്ക് യു കസ്റ്റൂം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒരുപാട് പുതിയ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. ഇതുപോലെയുള്ള അതിഥികളുമായി വീണ്ടും എത്താം. അതുവരേക്കും നന്ദി, നമസ്കാരം.

0: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.

0: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും ഒക്ടോബർ 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in, ഫോൺ 9496000133.
2: നവരാത്രി ദിനങ്ങളിൽ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ദിവ്യപ്രഭയിൽ അഹല്യ ക്യാമ്പസ് ഉണരുകയായി. അഹല്യ ഹെറിറ്റേജ് വില്ലേജും അഹല്യ ഇവന്റ്സും ചേർന്നൊരുക്കുന്നു അഹല്യ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 20 വരെ അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ. ഒക്ടോബർ 11 ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി KA തുളസി ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക വസന്തത്തിൽ വരും ദിവസങ്ങളിൽ VK ശ്രീകണ്ഠൻ MP, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, പ്രശസ്ത എഴുത്തുകാരൻ ആശാ മേനോൻ, രേവതി വയലാർ, TR അജയൻ, അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA, അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ MLA, ശ്രീ A പ്രഭാകരൻ MLA, TM ശശി MLA തുടങ്ങിയ പ്രമുഖർ വിശിഷ്ടാതിഥികളായി എത്തുന്നു. ഈ കലാവിരുന്നിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.
3: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
4: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
3: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
4: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
3: ഏവർക്കും ദീപാവലി ആശംസകൾ.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: ലോ പോയിന്റ്, നോ യുവർ റൈറ്റ്സ്.
7: നമസ്കാരം, ലോ പോയിന്റിലേക്ക് സ്വാഗതം. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റുമായി നിയമവും നിയമവശവും പങ്കുവയ്ക്കാൻ കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയില്ല. ഇന്നത്തെ ലോ പോയിന്റിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആ ഒരു നിയമവും നിയമവശവും എന്തിനെ കുറിച്ചാണ് എന്ന് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഓരോരുത്തർക്കും അന്തസ്സോടെ ജീവിക്കാനും സ്വന്തം ഇഷ്ടപ്രകാരം ജോലി ചെയ്യാനുമുള്ള ഒരു അവകാശമുണ്ട് അല്ലെ? എന്നാൽ ചില ആളുകൾ മറ്റുള്ളവരുടെ നിസ്സഹായ അവസ്ഥ മുതലെടുത്തുകൊണ്ട് അവരെ കൊണ്ട് എന്ത് ചെയ്യും, നിർബന്ധിപ്പിച്ച് ജോലി ചെയ്യിക്കാറുണ്ട്. ചിലരെ ജോലി നൽകാമെന്ന് പറഞ്ഞ് കബളിപ്പിക്കുകയും മറ്റു ചിലരെ എന്ത് ചെയ്യും, ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ജോലിക്ക് നിർബന്ധിക്കുകയും ചെയ്യാറുണ്ട് അല്ലെ? അപ്പോൾ ഇത്തരം ചൂഷണങ്ങൾ തടയാൻ നമ്മുടെ ഭരണഘടന നൽകുന്ന പ്രധാനപ്പെട്ട ഒരു അവകാശമുണ്ട്. ആ അവകാശമാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം, അഥവാ റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഭരണഘടനയുടെ Article 23, മനുഷ്യക്കടത്തും നിർബന്ധിത തൊഴിലുമാണ് പ്രധാനമായിട്ടും നിരോധിക്കുന്നത്. ആദ്യം നമുക്ക് മനുഷ്യക്കടത്ത് ആ ഒരു കാര്യം എന്താണെന്നുള്ളത് നോക്കാം അല്ലെ? ജോലി നൽകാമെന്നോ അല്ലെങ്കിൽ നല്ലൊരു ലൈഫ് നൽകാമെന്നുള്ള ഒരു കാര്യമൊക്കെ ഓഫർ ചെയ്തുകൊണ്ട് ആളുകളെ കബളിപ്പിച്ച് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ അവരെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ ഒരു മനുഷ്യക്കടത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യം. ഇപ്പോൾ സ്ത്രീകളായിക്കോട്ടെ, കുട്ടികൾ, പുരുഷന്മാർ എന്ന ഒരു വ്യത്യാസവും ഇല്ലാതെ ആർക്കും ഇതിന്റെ ഇരയാവാം എന്നുള്ളതാണ്. ആരും ഇതിന്റെ ഇരയാക്കപ്പെടാം എന്നുള്ളതാണ് അല്ലേ? ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നല്ല ജോലി തരാം, നല്ല ശമ്പളമുള്ള ജോലിയാണ് എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി ഒരു വാഗ്ദാനം ചെയ്ത് ഒരാളെ മറ്റൊരു സ്ഥലത്ത് എത്തിക്കുന്നു. എന്നാൽ അവിടെ എത്തിയ ശേഷം അയാളുടെ രേഖകൾ പിടിച്ചു വെക്കുകയും പുറത്തു പോകാൻ അനുവദിക്കാതെ നിർബന്ധിച്ച് ജോലി ചെയ്യിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇത്തരം പ്രവർത്തികൾ എന്താണ്, ഗുരുതരമായ കുറ്റങ്ങളായിട്ട് മാറുന്ന കാര്യമാണ്. ഇനി നമുക്ക് നിർബന്ധിത തൊഴിൽ എന്താണ് ആ ഒരു കാര്യത്തെക്കുറിച്ച് കൂടി പറയാം. അതായത് നിർബന്ധിത തൊഴിൽ എന്ന് പറയുന്ന സമയത്തെ ഒരാളെ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെയോ അയാളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് ജോലി ചെയ്യിക്കാൻ നിർബന്ധിക്കുന്നത് നിയമവിരുദ്ധമാണ്. കടം തിരിച്ചടയ്ക്കാനെന്ന പേരിൽ ഒരാളെ വർഷങ്ങളോളം കൂലിയില്ല, അതിങ്ങനെ പണിയെടുപ്പിക്കുക, അതൊക്കെ നമ്മൾ കേൾക്കാറും വായിക്കാറൊക്കെ ഇല്ലേ? അത്തരം കാര്യങ്ങൾ തന്നെ ഇതൊക്കെ ഒരു ചൂഷണം എന്ന് പറയുന്ന കാര്യത്തിന്റെ എക്സാമ്പിൾസ് ആണ്. ഇപ്പോൾ നിയമം അനുശാസിക്കുന്ന കുറഞ്ഞ വേതനം നൽകാതെ ഒരാളെ ജോലി ചെയ്യിക്കുന്നതും ചില സാഹചര്യങ്ങളിൽ നിർബന്ധിത തൊഴിലായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടാറ്. അതുകൊണ്ട് ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ ഓർക്കേണ്ടത്. ഒരാൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിലാണെന്നതുകൊണ്ട് അയാളെ ചൂഷണം ചെയ്യാനായിട്ട് ആർക്കും അവകാശമില്ല. ഓരോ മനുഷ്യനും മാന്യമായിട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ടല്ലേ, ആ അവകാശം സംരക്ഷിക്കാനാണ് ഭരണഘടനയും നിയമങ്ങളും നമുക്കൊപ്പമുള്ളത്. ഇക്കാര്യം നമ്മൾ എന്തായാലും മനസ്സിലാക്കണം. ഓക്കെ, ലോ പോയിന്റ് ആണ് പ്രിയ ശ്രോതാക്കൾ കേൾക്കുന്നത് ഓൺ യുവർ അഹല്യ FM 90.4 വിത്ത് മീ ആർ ജെ ആയില്ല. ലോ പോയിന്റിൽ ഇനി ഒരു ഇടവേള.

0: point. Know your rights.
1: Yes, dear listeners, once again, welcome back to Law Point. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. നിയമവും നിയമവശവുമായി കൂടെയുണ്ട്. ഇറ്റ്സ് മീ ആർജെ ആയിലിയ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബാലവേല നിരോധനവും കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ചാണ്. അതെ, കുട്ടികൾ നമ്മുടെ നാളെയുടെ പ്രതീക്ഷയാണ്. അവർ പഠിക്കുകയും കളിക്കുകയും സന്തോഷത്തോടെ വളരുകയും വേണം, ഇതൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. എന്നാൽ ചില കുട്ടികൾക്ക് ഈ ക്ലാസ്സിൽ പോകാനായിട്ട് അല്ലെങ്കിൽ പഠിക്കേണ്ട ഈ പ്രായത്തിൽ ജോലിക്ക് പോകേണ്ടി വരുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ കാണുന്ന കാര്യമാണ്. അപ്പോൾ കുടുംബത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണമോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചൂഷണം കാരണമോ അവരുടെ ബാല്യം തന്നെ നഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ തടയാൻ നമ്മുടെ ഭരണഘടനയിൽ പ്രത്യേക വ്യവസ്ഥകളും പറയുന്നുണ്ട്. അതിൽ തന്നെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 24 അനുസരിച്ച് 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഫാക്ടറികളിലും ഖനികളിലും മറ്റ് അപകടകരമായ തൊഴിലുകളിലും ജോലിക്ക് നിയോഗിക്കാനും പാടില്ല. ഇതിനു പുറമെ ബാലവേല തടയുന്നതിനായിട്ട് ഒരു പ്രത്യേക നിയമവും പറയുന്നുണ്ട്. 1986 ബാലകൗമാര തൊഴിൽ നിരോധന നിയന്ത്രണ നിയമത്തിൽ 2016 ഭേദഗതികൾ വരുത്തിക്കൊണ്ട് ഒരുപാട് കറക്ഷൻസും വന്നിട്ടുണ്ട്. ഈ നിയമപ്രകാരം എന്താണ്, സാധാരണയായിട്ട് 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ തൊഴിൽ ചെയ്യിക്കാനായിട്ട് പാടില്ല. എന്നാൽ നിയമത്തിൽ പരിമിതമായ ചില ഒഴിവുകളും പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ജോലികൾക്കും ഒരേ നിയമമാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. അത് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെയല്ല. അപ്പോൾ 14 മുതൽ 18 വയസ്സ് വരെയുള്ള കൗമാരക്കാരെ നിയമം നിർവചിച്ചിട്ടുള്ള അപകടകരമായ തൊഴിലുകളിലും പ്രക്രിയകളിലും ഏർപ്പെടുത്തുന്നതാണ് നിരോധിച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടികളെ ജോലിക്ക് വെക്കുന്നത് അവരുടെ വിദ്യാഭ്യാസത്തെയും ആരോഗ്യത്തെയും ഭാവിയെയും ബാധിക്കാന്നുള്ളതാണ്. പഠിക്കേണ്ട പ്രായത്തിൽ ജോലി ഭാരം ഏറ്റെടുക്കേണ്ടി വരുന്ന കുട്ടികൾക്ക് മറ്റൊരു കുട്ടികളെ പോലെ വളരാനുള്ളൊരു അവസരമാണ് അവരെ ശരിക്കും നഷ്ടപ്പെട്ടേക്കാവുന്നത് അല്ലേ. അപ്പോൾ ആ കാര്യം നമ്മൾ വേണം മനസ്സിലാക്കാൻ. ഇനി നമുക്കിതിൻ്റെ പണിഷ്മെന്റ്സിനെ കുറിച്ച് കൂടി പറയാം, ശിക്ഷയെ കുറിച്ച് കൂടി പറയാം. ഇപ്പോൾ നിയമം ലംഘിച്ച് കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുന്ന തൊഴിലുടമകൾക്ക് 6 മാസം മുതൽ 2 വർഷം വരെ തടവോ 20

മുതൽ 50,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയിട്ടായിരിക്കും ലഭിക്കുന്നുണ്ടാവാം. അപ്പോ കുറ്റത്തിന്റെ സ്വഭാവവും നിയമത്തിലെ വ്യവസ്ഥകളും അനുസരിച്ചായിരിക്കും എപ്പോഴും പനിഷ്മെന്റ്സ് വരുന്നുണ്ടാവുക, ശിക്ഷ വരുന്നുണ്ടാവാം. ഈ നമ്മുടെ ചുറ്റുപാടുകൾ നോക്കുന്ന സമയത്തെ കുട്ടികളെ കൊണ്ട് നിർബന്ധിച്ച് ജോലി ചെയ്യിക്കുന്നതായിട്ട് കണ്ടാൽ അതെന്ത് വേണം, നമ്മൾ അതിനെ ചെറുത്ത് നിൽക്കണം, അതിനെ അവഗണിക്കരുതെന്നുള്ളതാണ്. അതിനെ നമ്മൾ റിയാക്ട് ചെയ്യുക, അതിനെതിരെ പ്രതികരിക്കുക എന്നതാണ്. അപ്പോൾ കുട്ടികളെ ജോലിക്ക് അയക്കുന്നതിന് പകരം അവർക്ക് വിദ്യാഭ്യാസം നേടാനുള്ള അവസരമാണ് നമ്മൾ നൽകേണ്ടത്. കാരണം എന്താ, ഒരു കുട്ടിയുടെ കൈകളിൽ ഉണ്ടാകേണ്ടത് ജോലി ഭാരമല്ല, ആ പുസ്തകങ്ങളാണല്ലേ.

ഡിയർ ലിസണേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലോ പോയിന്റ്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റുമായിട്ട് കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയിരിക്കും. ഈ ചൂഷണം എന്ന് കേൾക്കുമ്പോൾ വലിയ ഫാക്ടറികളിലോ അല്ലെങ്കിൽ വിദൂര സ്ഥലങ്ങളിലോ നടക്കുന്ന സംഭവങ്ങളായിരിക്കും നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്നുണ്ടാവാം. എന്നാൽ നമ്മുടെ വീടുകളിലും കടകളിലും ചെറുകിട സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവർക്കും പലതരത്തിലുള്ള ചൂഷണങ്ങൾ നേരിടേണ്ടി വരാറുണ്ട്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഒരു വീട്ടിൽ ജോലി ചെയ്യുന്ന വ്യക്തിക്ക് കൃത്യമായി ശമ്പളം നൽകാതിരിക്കുക, ജോലി ഉപേക്ഷിക്കാൻ അനുവദിക്കാതിരിക്കുക, ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ ബലമായി ജോലി ചെയ്യിക്കുക തുടങ്ങിയൊക്കെ ശരിക്കും ഈ പ്രശ്നങ്ങളുള്ള കാര്യം തന്നെയാണ്, ഗുരുതരമായ പ്രശ്നങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഒരു തൊഴിലാളി കടം വാങ്ങിയിട്ടുണ്ട് എന്ന കാരണത്താൽ അയാൾ കൂലിയില്ലാതെ കുറേ നാൾ ജോലി ചെയ്യിക്കാനായിട്ടൊന്നും കഴിയില്ല. അപ്പോൾ ഒരാളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മുതലെടുത്തുകൊണ്ട് അയാളുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നതും നിയമപരമായിട്ട് ചോദ്യം ചെയ്യാവുന്ന കാര്യം തന്നെയാണ് കേട്ടോ. ഈ ജോലി ചെയ്യുന്നവർക്ക് എപ്പോഴും എന്ത് വേണം, അർഹമായ വേതനം ലഭിക്കണം എന്നുള്ളതാണ്. തൊഴിൽ സമയം, വിശ്രമം, സുരക്ഷ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ ബാധകമായ സാഹചര്യങ്ങളിൽ പാലിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അതായത് ഇപ്പോൾ വീട്ടുജോലി ചെയ്യുന്ന എല്ലാ കുട്ടികളെയും എല്ലാ സാഹചര്യങ്ങളിലും ഒരേ രീതിയിൽ വിലയിരുത്തുന്നതിന് പകരമായിട്ട് അവരുടെ പ്രായം, ചെയ്യുന്ന ജോലി, സാഹചര്യങ്ങൾ, ബാധകമായ നിയമം എന്നിവ എല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം. എന്നാൽ കുട്ടികളെ നിയമവിരുദ്ധമായി ജോലിക്ക് നിയോഗിക്കുന്നതും അവരെ ചൂഷണം ചെയ്യുന്നതും അംഗീകരിക്കാനാവില്ല കേട്ടോ. പരിഗണിക്കുക എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കുന്നു എന്നതല്ല അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി ഇത്തരം സംഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ എന്താണ് ചെയ്യേണ്ടത്? അതായത് ഇപ്പോൾ കുട്ടികൾ അപകടത്തിലാണെന്നോ അല്ലെങ്കിൽ ബാലവേലയ്ക്ക് ഇരയാകുന്നുണ്ടെന്നോ ഉള്ള ഒരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ 1098 എന്ന ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറിൽ നിങ്ങൾക്ക് വിവരം അറിയിക്കാം. അടിയന്തര സാഹചര്യമാണെങ്കിൽ 112 എന്ന പോലീസ് എമർജൻസി നമ്പറിലും നിങ്ങൾക്ക് ബന്ധപ്പെടാം. അപ്പോൾ ഈ മനുഷ്യകടത്തോ അല്ലെങ്കിൽ നിർബന്ധിത തൊഴിലോ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെയോ ബന്ധപ്പെട്ട അധികാരികളെയോ അറിയിക്കുക എന്നതാണ്. ഇത്തരം പ്രശ്നങ്ങൾ കണ്ടിട്ട് കണ്ണടച്ച് വിടരുത്. കേട്ടുകൊണ്ടിരിക്കുന്ന ലോ പോയിന്റ് ആണ് കൂടെ ഉള്ളത്, ഇറ്റ്സ് മീ ആർ ജെ ആയില്ല. തുടർന്ന് കേൾക്കാം ലോ പോയിന്റിൽ ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Law Point, know your rights.
1: Yes, once again, welcome back to Law Point. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റുമായിട്ട് കൂടെ ഉണ്ട് സ്വിആർജി ആയില്ല. അങ്ങനെ ഇന്നത്തെ ലോ പോയിന്റിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ എത്താൻ പോവാണ് കേട്ടോ. ഇതുവരെ നമ്മൾ മനുഷ്യക്കടത്ത്, നിർബന്ധിത തൊഴിൽ, ബാലവേല, തൊഴിലിടങ്ങളിലെ ചൂഷണം എന്നിവയെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചത്. ഇനി ആർട്ടിക്കിൾ 23 പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമുക്ക് പറയാം. നിർബന്ധിത തൊഴിൽ ഭരണഘടന നിരോധിക്കുന്നുണ്ടെങ്കിലും പൊതുവായ ആവശ്യങ്ങൾക്കായിട്ട് ചില സേവനങ്ങൾ നിർബന്ധമാക്കാനായിട്ട് സർക്കാരിന് നിയമപരമായിട്ട് അധികാരമുണ്ട്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഒരു പൊതുപ്രവർത്തനത്തിനോ സമൂഹത്തിന്റെ ആവശ്യത്തിനോ വേണ്ടി സേവനം ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാം അല്ലേ. എന്നാൽ അത്തരം സേവനം ആവശ്യപ്പെടുമ്പോൾ മതം, ജാതി, വർഗം തുടങ്ങിയ കാരണങ്ങളുടെ പേരിൽ വിവേചനം കാണിക്കാനായിട്ട് പാടില്ലെന്നാണ് ആർട്ടിക്കിൾ 23 വ്യക്തമാക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതെന്താണെന്നറിയോ? പൊതുസേവനവുമായി ബന്ധപ്പെട്ട ഈ വ്യവസ്ഥയ്ക്ക് വ്യക്തമായ നിയമപരമായ പരിധികൾ ഉണ്ടെന്നുള്ളതാണ്. യുദ്ധമോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രകൃതി ദുരന്തമോ ഉണ്ടായാൽ എല്ലാവരെയും നിർബന്ധിച്ച് സൈനിക സേവനത്തിന് അയക്കാം എന്നല്ല ഇതിന്റെ അർത്ഥം. അത് ആദ്യം മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭരണഘടനയുടെ ഈ വ്യവസ്ഥയുടെ ലക്ഷ്യം എന്താ ശരിക്കും? മനുഷ്യരെ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കുമ്പോൾ പൊതു താല്പര്യവുമായി ബന്ധപ്പെട്ട ചില നിയമാനുസൃത സേവനങ്ങൾക്കുള്ള ഇടം കൂടി നൽകുക എന്നു തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ലോ പോയിന്റിൽ സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഇന്നത്തെ ലോ പോയിന്റിന്റെ സമയം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും ലോ പോയിന്റുമായി മറ്റൊരു നിയമവശവുമായി ഞാൻ വരുന്നതായിരിക്കും. അതുവരെയൊക്കെ ഇറ്റ്സ് വി ആർ ജെ ഐലിയ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് ഓൺ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
4: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
3: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
4: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
3: ഏവർക്കും ദീപാവലി ആശംസകൾ.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.

0: ടു അഹലിയ FM 90.4. ഇനി അഹലിയ FM പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും ഒക്ടോബർ 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in. ഫോൺ 9496000133.
1: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
1: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
2: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
1: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: പോയ വാരത്തെ പ്രധാന സംഭവ വികാസങ്ങളുമായി ആഴ്ചവട്ടം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനിൽ. ആദ്യം ആനുകാലിക വിശേഷങ്ങൾ. അർജന്റീന ഫുട്ബോൾ ടീമിന്റെയും മെസ്സിയുടെയും പേരിൽ നടന്ന തട്ടിപ്പിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ചുമതലക്കാരനായ ആന്റോ അഗസ്റ്റിന്റെ പേരിൽ കേസെടുക്കാൻ ED അനുമതി നൽകിയത് പോയ വാരം. ED ഉന്നതതല സമിതിയായ റിസ്ക് അസസ്മെന്റ് മാനേജ് കമ്മിറ്റിയാണ് അനുമതി നൽകിയത്. വൻതോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ് ഇത്. മിന്നലേറ്റ് ആന ചരിഞ്ഞത് പോയ വാരം. ആനപ്രേമികൾക്കിടയിൽ ഗജ കൗസ്തുഭം എന്ന് വിശേഷണമുള്ള പല്ലാട്ട് ബ്രഹ്മദത്തനാണ് ചരിഞ്ഞത്. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെ മേലമ്പാറയിലായിരുന്നു സംഭവം. ഉടമയുടെ വീടിന് സമീപം തളച്ചിരുന്ന ആന കനത്ത മഴയോടൊപ്പം ഉണ്ടായ ഇടിമിന്നലേറ്റാണ് ചരിഞ്ഞത്. കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ടിന്റെ ഉടമസ്ഥതയിലുള്ള ആനയാണ് ബ്രഹ്മദത്തൻ. തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള ഉത്സവങ്ങളിലെ നിറസാന്നിധ്യമായിരുന്നു ഈ ആന. വാടക ഹെലികോപ്റ്ററിന് ചിപ്സാനുമായുള്ള കരാർ പുതുക്കുന്നില്ല എന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചത് പോയ വാരം. ലോകായുക്തയ്ക്ക് മുമ്പാകെയാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രി മലപ്പുറത്തേക്ക് പോയത് വ്യക്തിപരമായ കാര്യങ്ങൾക്കല്ല എന്നും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അറിയിച്ചു. ചിപ്സന്റെ ഇൻവോയ്സ് ലോകായുക്തിക്ക് മുമ്പാകെ ഹാജരാക്കി കേസ് നവംബർ 3 മാറ്റുകയും ചെയ്തു. വാഹനങ്ങളുടെ നിറവും രൂപവും ഉൾപ്പെടെ മാറ്റാൻ നിബന്ധനകളോടെ സർക്കാർ അനുമതി നൽകിയത് പോയ വാരം. ഗതാഗത കമ്മീഷണർ ജി സ്പർജൻ കുമാറാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. എഞ്ചിനും ഷാസിക്കും ഉൾപ്പെടെ 7 മാറ്റങ്ങൾക്കാണ് അനുമതി. എല്ലാ മാറ്റങ്ങളും ഗതാഗത വകുപ്പിന്റെ അനുമതിയോടെ മാത്രമേ പാടുള്ളൂവെന്ന് ഉത്തരവിൽ പറയുന്നു. 1988 മോട്ടോർ വാഹന നിയമത്തിലെയും ചട്ടങ്ങളിലെയും വ്യവസ്ഥകൾ പ്രകാരമാണ് അനുമതി വാങ്ങേണ്ടത്. കേരളത്തിലെ സഹകരണ ബാങ്ക് സംഘം തട്ടിപ്പുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡിനെ തുടർന്ന് ബാങ്കുകളുടെ സ്ഥിര നിക്ഷേപങ്ങൾ മരവിപ്പിച്ചത് പോയ വാരം. അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ 1.82 കോടി രൂപ മൂല്യമുള്ള 2 സ്ഥിര നിക്ഷേപങ്ങളും തെന്നല സഹകരണ ബാങ്കിൽ ഏകദേശം 24.5 ലക്ഷം രൂപയുടെ നിക്ഷേപമുള്ള 20 സ്ഥിര നിക്ഷേപങ്ങളും മരവിപ്പിക്കാൻ നിർദ്ദേശിച്ചു. ബംഗളൂരുവിനെ മൈസൂരു ഡിവിഷനിലേക്ക് ചേർത്തതോടെ പുതിയ സംവിധാനമായ LHB കോച്ചുള്ള ഒരു തീവണ്ടി പോലുമില്ലാത്ത റെയിൽവേ ഡിവിഷനായി മാറി പാലക്കാട്. ബംഗളൂരു മൈസൂരുവിലേക്ക് മാറും മുമ്പ് തന്നെ ചെന്നൈ മെയിലിലും വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസിലും മാത്രമാണ് പാലക്കാട് ഡിവിഷനിൽ LHB കോച്ച് ഉണ്ടായിരുന്നത്. വിഭജിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് പരശുരാം എക്സ്പ്രസിനും അനുവദിച്ചു. എന്നാൽ ഡിവിഷൻ ചുരുങ്ങിയതോടെ ഇവയെല്ലാം മൈസൂരുവിന് കീഴിലായി. പരമ്പരാഗത ICF കോച്ചുകളുള്ള തീവണ്ടികളാണ് പാലക്കാട്ടുള്ളത്. റോഡ് അപകടങ്ങളും നിരത്തിലെ മരണങ്ങളും കുറയ്ക്കാൻ റോഡ് സുരക്ഷാ സാക്ഷരതാ മിഷനുമായി സർക്കാർ. 3 വർഷത്തിനുള്ളിൽ അപകട മരണ നിരക്ക് 50% കുറയ്ക്കുകയും ഭാവിയിൽ റോഡ് അപകടങ്ങൾ ഇല്ലാതാക്കുകയുമാണ് ലക്ഷ്യം. അപകടങ്ങൾ ഒഴിവാക്കാനും സുരക്ഷയ്ക്കുമായി റോഡുകൾ മെച്ചപ്പെടുത്തും. മോട്ടോർ വാഹന വകുപ്പ് ട്രാഫിക് പോലീസ് വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ പരിശോധന ശക്തിപ്പെടുത്തും. വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ നിയമങ്ങളും ചട്ടങ്ങളും രൂപവൽക്കരിക്കുകയും ചെയ്യും. ED റിപ്പോർട്ടിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്കെതിരെ അഴിമതി തടയൽ നിയമപ്രകാരം FIR രേഖപ്പെടുത്തി അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി ഉത്തരവ് വന്നത് പോയ വാരം. കേസെടുക്കാതെയുള്ള അന്വേഷണത്തിനെതിരെ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ ഫയൽ ചെയ്ത ഹർജിയിൽ ജസ്റ്റിസ് എ ബദ്രുദ്ദീനാണ് വിധി പറഞ്ഞത്. ആനുകാലിക വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി സാമ്പത്തിക വിശേഷങ്ങൾ അറിയാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി സാമ്പത്തിക രംഗത്തെ വിശേഷങ്ങൾ. രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ എണ്ണ കമ്പനിയായ നയാര എനർജി പെട്രോളിന് ലിറ്ററിന് ഒറ്റയടിക്ക് 5 രൂപയും ഡീസലിന് 3 രൂപയും വർദ്ധിപ്പിച്ചത് പോയ വാരം. ഇതോടെ കൊച്ചിയിൽ പെട്രോളിന് 118.89 രൂപയും ഡീസലിന് 105.50 രൂപയുമായി സ്വകാര്യ എണ്ണ കമ്പനിയായ ജിയോ ബിപിയും പൊതുമേഖലാ എണ്ണ കമ്പനികളും വില വർദ്ധിപ്പിച്ചിട്ടില്ല. ക്രൂഡ് ഓയിൽ വില ഉയർന്നതിനെ തുടർന്ന് മാർച്ചിൽ നയാര ഇന്ധന വില വർദ്ധിപ്പിച്ചെങ്കിലും പിന്നീട് ക്രൂഡ് ഓയിൽ വില താഴ്ന്നതോടെ വില കുറയ്ക്കുകയായിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം വീണ്ടും രൂക്ഷമായതോടെ ക്രൂഡ് ഓയിൽ വില ഉയർന്നതാണ് ഇപ്പോഴത്തെ വില വർധനയ്ക്ക് കാരണം. മെയ് മാസത്തിൽ പെട്രോളിനും ഡീസലിനും 8 രൂപ വീതം പൊതുമേഖലാ എണ്ണ കമ്പനികൾ വില വർദ്ധിപ്പിച്ചിരുന്നു. ജെറ്റ് ഇന്ധന വില വർധനവിന്റെ പശ്ചാത്തലത്തിൽ ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകളുടെ ഇന്ധന ചാർജ് വർദ്ധിപ്പിക്കുന്നതായി രാജ്യത്തെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ ഇൻഡിഗോ അറിയിച്ചത് പോയ വാരം. പരിഷ്കരിച്ച നിരക്കുകൾ ഒക്ടോബർ 6 മുതൽ നിലവിൽ വന്നു. ഇതോടെ വിമാന ടിക്കറ്റ് നിരക്കിലും വർധനവുണ്ടാകും. നീണ്ട ഇടവേളയ്ക്ക് ശേഷം നിരക്ക് വർധനയുമായി റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് 0.5% പോയ വാരം ഉയർത്തി. കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പകളുടെ പലിശ നിരക്കായ റിപ്പോ ഇതോടെ 5.5%. RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് വാർത്താസമ്മേളനത്തിൽ നിരക്ക് വർധന അറിയിച്ചത്. നിഷ്പക്ഷമായിരുന്ന നയം കർശനമാക്കുകയും ചെയ്തു. പണപ്പെരുപ്പ് നിരക്കിലെ വർധന, രൂപയുടെ മൂല്യമിടിവ്, ആഗോള വിപണിയിലെ ക്രൂഡ് വിലവർധന, US ഫെഡ് അടക്കമുള്ള കേന്ദ്ര ബാങ്കുകൾ നിരക്ക് ഉയർത്തുന്നത് എന്നിവയാണ് പ്രധാന കാരണങ്ങൾ. RBI റിപ്പോ നിരക്ക് വർദ്ധിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ രാജ്യത്തെ പ്രമുഖ വാണിജ്യ ബാങ്കുകൾ എക്സ്റ്റേണൽ ബെഞ്ച്മാർക്ക് അടിസ്ഥാനമാക്കിയുള്ള വായ്പ നിരക്ക് 0.5% ഉയർത്തി. പുതുക്കിയ പലിശ ഒക്ടോബർ 8 മുതൽ തന്നെ പ്രാബല്യത്തിൽ വന്നു. മാർജിനൽ കോസ്റ്റ് അടിസ്ഥാനമാക്കിയുള്ള MCLR നിരക്കുകളെ അപേക്ഷിച്ച് റിപ്പോ നിരക്കിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഉടനടി വായ്പാ നിരക്കുകളിലേക്ക് പ്രതിഫലിക്കുന്ന രീതിയിലാണ് EBLR സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിനാൽ റിപ്പോ നിരക്ക് ഉയർന്നതിന്റെ നേരിട്ടുള്ള ഭാരം ഉപഭോക്താക്കളിലേക്ക് വേഗത്തിലെത്തും. GST ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് അധികാരം പൂർണ്ണമായും എടുത്തുകളയാൻ തീരുമാനമായത് പോയ വാരം. നികുതി എൻഫോഴ്സ്മെന്റ് രീതികളിൽ വൻ ഇളവുകളും നടപടിക്രമങ്ങളിൽ സുതാര്യതയും ലക്ഷ്യമിട്ട് GST കൌൺസിലിന്റെ 57-ാമത് യോഗത്തിലാണ് സുപ്രധാന തീരുമാനം വന്നത്. GST നിയമപ്രകാരം ഉദ്യോഗസ്ഥർക്കുള്ള അറസ്റ്റ് അധികാരങ്ങൾ എടുത്തുകളയാനും പ്രോസിക്യൂഷൻ നടപടികൾക്കുള്ള കുറഞ്ഞ പരിധി 1 കോടി രൂപയിൽ നിന്ന് 5 കോടി രൂപയായി ഉയർത്താനും ഡൽഹിയിൽ ചേർന്ന GST കൌൺസിൽ യോഗം ശുപാർശ ചെയ്തതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിക്കുകയും ചെയ്തു. സാമ്പത്തിക രംഗത്തെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം രാഷ്ട്രീയ വിശേഷങ്ങൾ അറിയിക്കും.

രാഷ്ട്രീയ വിശേഷങ്ങളുമായി ആഴ്ചവട്ടം തുടരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി ഭരണത്തെ പ്രതിസന്ധിയിലാക്കി പാർട്ടി കൌൺസിലർ ആർ ശ്രീലേഖ ഉയർത്തിയ രാജി പ്രഖ്യാപനം പിൻവലിച്ചത് പോയവാറ്. ബി ജെ പി നേതാക്കൾ നടത്തിയ അനുനയ ശ്രമത്തിനൊടുവിലാണ് ശ്രീലേഖ രാജിയിൽ നിന്ന് പിൻവാങ്ങിയത്. രാജിക്കത്ത് കൈമാറിയതായി അറിയിച്ച വാട്സപ്പ് പോസ്റ്റ് ശ്രീലേഖ ഡിലീറ്റ് ചെയ്തു. ശനിയാഴ്ച ശാസ്തമംഗലം വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് താൻ മേയർക്ക് രാജിക്കത്ത് കൈമാറിയ കാര്യം ശ്രീലേഖ വെളിപ്പെടുത്തിയത്. രാജിക്കത്ത് ലഭിച്ചെന്ന് മേയർ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ബി ജെ പി നേതാക്കൾ അനുനയം നടത്തിയത്. ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ പാലക്കാട് സി പി എമ്മിൽ നേതൃമാറ്റമുണ്ടായത് പോയവാരം. സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിനെ മാറ്റി പകരം മുൻ എം എൽ എ വി ചെന്താമരാക്ഷനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ സെക്രട്ടറിയേറ്റ് യോഗത്തിലാണ് ഈ ഒരു തീരുമാനം വന്നത്. ജില്ലയിൽ കടുത്ത വിഭാഗീയത ഉണ്ടെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പെരുമാറ്റദൂഷ്യം ഉൾപ്പെടെയുള്ള പരാതികളും പാർട്ടിക്കുള്ളിൽ ഉയർന്നു. ഈ സാഹചര്യത്തിലാണ് ജില്ലാ നേതൃത്വത്തിൽ അഴിച്ചുപണി നടത്തി പാർട്ടിയുടെ മുഖം മിനുക്കാനുള്ള ഇടപെടൽ. ഉത്തർപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള 8 സ്ഥാനാർത്ഥികളെ ബി ജെ പി പ്രഖ്യാപിച്ചത് പോയവാരം. നിലവിൽ രാജ്യസഭാംഗങ്ങളായ 2 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ യു പിയിൽ നിന്ന് കാലാവധി പൂർത്തിയാക്കുന്ന എല്ലാ എം പിമാരെയും ഒഴിവാക്കിക്കൊണ്ടാണ് പുതിയ പട്ടിക. കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി, കേന്ദ്ര ഉപഭോക്തൃകാര്യ സഹമന്ത്രി ബി എൽ വർമ്മ എന്നിവരാണ് ഒഴിവാക്കിയ കേന്ദ്രമന്ത്രിമാർ. രാജ്യസഭയിലെ കാലാവധി കഴിയുന്നതിനാൽ ഇവർക്ക് മന്ത്രിസ്ഥാനവും ഉടൻ രാജിവെക്കേണ്ടി വരും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ വൻ സംഘർഷമുണ്ടായത് പോയവാരം. രാഹുൽ ഗാന്ധിയെ കസ്റ്റഡിയിലെടുത്തു. റോഡിൽ കിടന്ന് പ്രതിഷേധിച്ച പ്രിയങ്ക ഗാന്ധിയും കസ്റ്റഡിയിലെടുത്തു. മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കളെയും കസ്റ്റഡിയിൽ എടുത്തു. ഇന്ത്യാ സഖ്യത്തിന്റെ എം പിമാർ സഞ്ചരിച്ച ബസ് പോലീസ് തടയുകയും ചെയ്തു. മന്ത്രിമാരെയും എം എൽ എ മാരെയും സംഘടനാ ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റി മുസ്ലിം ലീഗിൽ ഒറ്റ പദവി നടപ്പാക്കി തുടങ്ങിയത് പോയവാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്ത നേതാക്കൾക്ക് ജില്ലാ പ്രസിഡന്റ് പദവി ഉൾപ്പെടെയുള്ള ഭാരവാഹിത്വം നൽകി. ഡിവൈഎഫ്ഐയിൽ നിന്ന് മുസ്ലിം ലീഗിലെത്തിയ ശ്യാം സുന്ദറിനെ സംസ്ഥാന വൈസ് പ്രസിഡന്റാക്കി. നേരത്തെ താഴെത്തട്ടിൽ ഇരട്ട പദവി നടപ്പിലാക്കിയിരുന്നു. ഇപ്പോഴാണ് സംസ്ഥാന തലത്തിലേക്ക് കൊണ്ടുവരുന്നത്. പോഷക സംഘടനാ ഭാരവാഹികൾക്കും ഇത് ബാധകമാണ്. 3 സംസ്ഥാനങ്ങളിലെ അസംബ്ലിയിലേക്കും അസമിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച നേട്ടവുമായി ബി ജെ പിയും ടി വി കെയും. അസമിലെ നാഗോൺ ലോക്സഭാ സീറ്റിൽ ബി ജെ പി വിജയിച്ചു. തമിഴ്നാട്ടിലെ 2 അസംബ്ലി മണ്ഡലങ്ങളും ടി വി കെ പിടിച്ചെടുത്തു. ബംഗാൾ അസംബ്ലിയിൽ ബി ജെ പി വിജയം ആവർത്തിച്ചു. നന്ദിഗ്രാമിലും റജിനഗറിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. രാഷ്ട്രീയ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി ലോകവിശേഷങ്ങൾ അറിയാം ചെറിയൊരു ഇടവേളയ്ക്ക്.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി ലോകവിശേഷങ്ങൾ. യു എസ് സൈനിക താവളങ്ങളുടെ ദൂരം കണക്കാക്കി ഇറാൻ മിസൈലുകളുടെ ദൂരപരിധി കൂട്ടിയത് പോയ വാരം. യു എസ് സൈന്യം താവളം അടിച്ചിരിക്കുന്ന മേഖലയും ഇറാൻ തീരവും തമ്മിൽ 1000 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ സാഹചര്യത്തിലാണ് മിസൈലുകളുടെ ദൂരപരിധി വർദ്ധിപ്പിച്ചതെന്ന് ഇറാൻ സൈന്യം അറിയിച്ചു. യു എസ് ഇറാൻ യുദ്ധം സൈനികമായി പരിഹരിക്കാനാവില്ല എന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി പറഞ്ഞു. ബോംബുകൾ കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് ഇത്രയും നാളത്തെ പോരാട്ടം പഠിപ്പിച്ചു. ഇനിയും സൈനിക നടപടികൾക്കാണ് യു എസ് തുനിയുന്നതെങ്കിൽ അതിനേക്കാൾ കരുത്തോടെ തിരിച്ചടിക്കും. ഇറാന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഹോർമുസ് തുറക്കില്ല എന്നും അറക്ചി പറഞ്ഞു. വൈദ്യശാസ്ത്രത്തിനുള്ള നോബേൽ സമ്മാനത്തിന് അമേരിക്കൻ ശാസ്ത്രജ്ഞനായ കാൾ ഡൈസറോത്ത്, ജർമ്മൻ ഗവേഷകരായ പീറ്റർ ഹെഗമാൻ, ജോർജ് നാഗൽ എന്നിവർ അർഹരായി. ലൈറ്റ് ഗേറ്റഡ് അയോൺ ചാനലുകളെയും ഒപ്റ്റോജനറ്റിക്സിനെയും കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കാണ് ഇക്കുറി വൈദ്യശാസ്ത്രത്തിനുള്ള നോബേൽ സമ്മാനം ലഭിച്ചത്. യു കെയിൽ കോവിഡ് കേസുകളിൽ വർധനവെന്ന് റിപ്പോർട്ട്. കോവിഡ് വകഭേദമായ XFG അഥവാ സ്ട്രാറ്റസ് ആണ് വ്യാപനത്തിന് പിന്നിൽ. രോഗബാധിതരായി ആശുപത്രികളിൽ പ്രവേശിക്കുന്നവരുടെ എണ്ണം കൂടുന്നുവെന്ന് ദി ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇംഗ്ലണ്ടിൽ പരിശോധിച്ച സാമ്പിളുകളിൽ 50% XFG വകഭേദമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 2026 രസതന്ത്ര നോബൽ സമ്മാനവും പ്രഖ്യാപിച്ചു. ഹെൻറി ബി കഗാനും കെൻസോ സോയിക്കുമാണ് നോബൽ. മരുന്നുകളുടെ നിർമ്മാണത്തിലും ജീവന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പഠനത്തിലും വിപ്ലവം സൃഷ്ടിച്ച നോൺ ലീനിയർ എഫക്റ്റുകളും ഓട്ടോ കാറ്റാലിസിസും കണ്ടെത്തിയതിനാണ് ഇവർക്ക് അംഗീകാരം. അമേരിക്കയിൽ വിദേശ തൊഴിലാളികൾക്ക് സ്ഥിരതാമസം അനുവദിക്കുന്ന ഗ്രീൻ കാർഡിന് അപേക്ഷിക്കുന്നതിനുള്ള പെർമനന്റ് ലേബർ സർട്ടിഫിക്കേഷൻ പദ്ധതിയിൽ നിന്ന് ടാറ്റ, ഇൻഫോസിസ്, വിപ്രോ, HCL, കോഗ്നിസന്റ്, ക്യാബ് ജെമിനി എന്നിവയുൾപ്പെടെയുള്ള 8 IT കമ്പനികളെ സസ്പെൻഡ് ചെയ്തു. അമേരിക്കൻ തൊഴിലാളികളെ തൊഴിൽ വിപണിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന തരത്തിൽ കമ്പനികൾ സംവിധാനം ദുരുപയോഗം ചെയ്തെന്നാരോപിച്ചാണ് ഈ ഒരു നടപടി പോയ വാരം ഉണ്ടായത്. 2026 സമാധാനത്തിനുള്ള നോബേൽ സമ്മാനം ഐക്യരാഷ്ട്രസഭയുടെ മുൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറും ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞയുമായ നവനീതം പിള്ളയ്ക്ക്. മനുഷ്യാവകാശ സംരക്ഷണത്തിനും അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾക്കാണ് പുരസ്കാരം ലഭിച്ചത്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി, റുവാണ്ടയ്ക്കായുള്ള ഐക്യരാഷ്ട്ര അന്താരാഷ്ട്ര ക്രിമിനൽ ട്രൈബ്യൂണൽ എന്നിവയിലെ സേവനത്തിലൂടെ പ്രശസ്തയാണ്. അന്താരാഷ്ട്ര നിയമരംഗത്തും മനുഷ്യാവകാശ സംരക്ഷണത്തിലും മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. ലോകവിശേഷങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇനി സാങ്കേതിക രംഗത്തെ വിശേഷങ്ങൾ അറിയാം ചെറിയൊരു ഇടവേള.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി സാങ്കേതിക രംഗത്തെ വിശേഷങ്ങൾ. ഉപയോക്താക്കളുടെ സ്വകാര്യത ഇനിയും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പുതിയ ഫീച്ചർ പരീക്ഷിച്ച് വാട്സ്ആപ്പ്. ആൻഡ്രോയിഡ് ഐഫോൺ ഉപയോക്താക്കൾക്കായി പുതിയ റെസ്ട്രിക്റ്റഡ് ചാറ്റ് ഫീച്ചറാണ് കമ്പനി ബീറ്റ ഉപയോക്താക്കളിൽ പരീക്ഷിച്ച് തുടങ്ങിയത്. സുപ്രധാന ആശയവിനിമയങ്ങൾ ഒരു തരത്തിലും ചോരില്ല എന്ന് ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. രാജ്യത്തെ ഏറ്റവും വലിയ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ ജിയോ ഹോട്ട്സ്റ്റാർ മിഡിൽ ഈസ്റ്റിലേക്കും നോർത്ത് ആഫ്രിക്കയിലേക്കും സേവനം വ്യാപിപ്പിച്ചു. യു കെ, കാനഡ, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ ലഭിച്ച മികച്ച പ്രതികരണത്തിന് പിന്നാലെയാണ് കൂടുതൽ വിദേശ വിപണികളിലേക്ക് ജിയോ ഹോട്ട്സ്റ്റാർ എത്തുന്നത്. ഈ മേഖലയിലെ പ്രമുഖ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ സ്റ്റാർസ് പ്ലേയുമായി സഹകരിച്ചാണ് ജിയോ ഹോട്ട്സ്റ്റാർ നിർദ്ദേശം നൽകിയത്.

ഉപഗ്രഹം വഴിയുള്ള അതിസുരക്ഷാ ആശയവിനിമയ സംവിധാനത്തിന് ശക്തി പകരുന്നതാണ്. 5.56 കിലോമീറ്റർ ദൂരത്തിലുള്ള ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ പരീക്ഷണം കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി മന്ത്രാലയത്തിന് കീഴിലെ ബിസാഗ് എൻ IIT ഗാന്ധിനഗർ, ബാംഗ്ലൂരു ആസ്ഥാനമായുള്ള ക്യൂനു ലാബ്സ് എന്നിവ ചേർന്നാണ് സെപ്റ്റംബർ 27-28 തീയതികളിൽ നിർണായകമായ പരീക്ഷണം നടത്തിയത്. ഓപ്പൺ AIയുടെ ഏറ്റവും പുതിയ AI മോഡലായ GPT-6 ആഗോളതലത്തിൽ അവതരിപ്പിച്ചത് പോയവാരം. ടെക്സ്റ്റിന് പുറമെ ചാർട്ടുകൾ, ഗ്രാഫിക്സ്, ഫോമുകൾ, ബട്ടണുകൾ തുടങ്ങിയ വിഷ്വൽ ഇന്ററാക്റ്റീവ് ഘടകങ്ങൾ സംഭാഷണത്തിൽ ഉൾപ്പെടുത്താൻ കഴിവുള്ള ഇന്റലിജന്റ് UI ആണ് ഇതിന്റെ മുഖ്യ സവിശേഷത. തുടക്കത്തിൽ പ്ലസ്, പ്രോ, ബിസിനസ്, എന്റർപ്രൈസ് ഉപയോക്താക്കൾക്കാണ് ഇത് ലഭ്യമായിരിക്കുന്നത്. സാങ്കേതിക രംഗത്തെ വിശേഷങ്ങളാണ് കേട്ടത്. ഇനി കായിക രംഗത്തേക്ക് പോകാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി കായിക വിശേഷങ്ങൾ. രണ്ടാഴ്ച ഏഷ്യയിലെ കായിക താരങ്ങൾ മാറ്റുരച്ച ഏഷ്യൻ ഗെയിംസ് സമാപിച്ചത് പോയ വാരം. കഴിഞ്ഞ ഞായറാഴ്ച നടന്ന സമാപന ചടങ്ങുകൾക്ക് ശേഷം ഗെയിംസ് അവസാനിച്ചതായി ഔദ്യോഗികമായി അറിയിച്ചു. ദോഹയിലാണ് 2030 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. എന്നാൽ 2022 ഹാങ്ചൗ ഏഷ്യൻ ഗെയിംസ് പോലെ അത്ര സുഖകരമല്ല. നഗോവിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം. അവസാന ദിവസങ്ങളിലെ സ്വർണ മെഡലുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ പ്രകടനം ഇതിലും ദയനീയമാകുകയായിരുന്നു. ഇത്തവണ 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകളുമായി ഇന്ത്യ 4th

ഇന്ത്യ നാലാം സ്ഥാനത്താണ് എത്തിയത്. ഉസ്ബെക്കിസ്ഥാനും 21 സ്വർണ മെഡലുകൾ ലഭിച്ചെങ്കിലും വെള്ളിയുടെ എണ്ണം കൂടുതലായതിനാൽ ഇന്ത്യ അവരുടെ മുന്നിലെത്തുകയായിരുന്നു. 169 സ്വർണ മെഡലോടെ ചൈന ഒന്നാം സ്ഥാനത്തും 93 സ്വർണത്തോടെ ജപ്പാൻ രണ്ടാം സ്ഥാനത്തും.

28 മുതൽ ഒക്ടോബർ 1 വരെയാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റനായി സ്മൃതി മന്ദാനയെ BCCI അറിയിച്ചു. ഹർമൻപ്രീത് കൌർ ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെയാണ് BCCI ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. 2013 മുതൽ ഇന്ത്യൻ ടീമിലെ സജീവ സാന്നിധ്യമായ സ്മൃതി മന്ദാനയ്ക്ക് അന്താരാഷ്ട്ര തലത്തിലും ആഭ്യന്തര ലീഗുകളിലും നായക പരിചയമുണ്ട്. വനിതാ പ്രീമിയർ ലീഗിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ 2024-26 കിരീടത്തിലേക്ക് നയിക്കാൻ സ്മൃതിക്ക് സാധിച്ചിട്ടുണ്ട്. 18 T20 മത്സരങ്ങളിലും 4 ഏകദിനങ്ങളിലും സ്മൃതി ഇന്ത്യൻ ടീമിന്റെ നായകസ്ഥാനം വഹിച്ചിട്ടുണ്ട്. ന്യൂസിലൻഡിനെതിരായ 5 മത്സരങ്ങളുടെ 2020 പരമ്പരയ്ക്കുള്ള 16 ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ BCCI പ്രഖ്യാപിച്ചത് പോയ വാരം. അനുഭവസമ്പന്നരായ പേസർ ഭുവനേശ്വർ കുമാർ 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ദേശീയ ടീമിലേക്ക് തിരിച്ചെത്തിയതാണ് പ്രധാന ആകർഷണം. വരാനിരിക്കുന്ന ഏകദിന ടെസ്റ്റ് പരമ്പരകൾക്ക് മുന്നിൽ കണ്ട് പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് 2020 പരമ്പരയിൽ വിശ്രമം അനുവദിച്ചിട്ടുണ്ട്. ശ്രേയസ് അയ്യർ നയിക്കുന്ന ടീമിൽ തിലക് വർമ്മയെ വൈസ് ക്യാപ്റ്റനായി തെരഞ്ഞെടുത്തു. ഒക്ടോബർ 22 5 മത്സരങ്ങളടങ്ങിയ 2020 പരമ്പര ആരംഭിക്കുന്നത്. അജിത് അഗാർക്കറുടെ കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ഇടക്കാല ചീഫ് സെലക്ടർ നിലയിൽ പ്രഗ്യാൻ ഓജിയുടെ നേതൃത്വത്തിലാണ് സെലക്ഷൻ കമ്മിറ്റി യോഗം ചേർന്നത്. ബ്യൂണസ് ഐറിസിലെ എസ്റ്റാഡിയോ മോണുമെന്റൽ സ്റ്റേഡിയത്തിൽ ഒടുക്കം ആ ഒരു ഫൈനൽ വിസിൽ മുഴങ്ങി. 90 മിനിറ്റിന്റെ വിസിലല്ല ഒരു യുഗം അവസാനിച്ചുവെന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു അത്. മെസ്സി വികാര നിർഭരനായി. നീലയും വെള്ളയും നിറത്തിലുള്ള ഈ കുപ്പായത്തിൽ ഇനിയില്ല എന്ന യാഥാർത്ഥ്യത്തിൽ ആ 10 നമ്പറുകാരൻ ഇടറി. ആരാധകരുടെ കണ്ണു നിറഞ്ഞു. അവസാന മത്സരത്തിലും ആനന്ദിപ്പിച്ച് മനസ്സ് നിറഞ്ഞാണ് മെസ്സി മടങ്ങുന്നത്. ഒരു ഗോളും അസിസ്റ്റുമായി കളം നിറഞ്ഞ് കളിച്ചാണ് ഇതിഹാസ താരം മടങ്ങിയത്. അർജന്റീനയ്ക്കായി ഇനി മെസ്സി ബൂട്ടണിയില്ല. ഇതിഹാസ താരം മെസ്സി വിരമിച്ചത് പോയവാരം. ദേശീയ ടീമിന്റെ ക്യാമ്പ് വിട്ട സംഭവത്തിൽ പോർച്ചുഗീസ് ഫെഡറേഷൻ എടുക്കുന്ന ഏത് നടപടിയും സ്വീകരിക്കുമെന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അറിയിച്ചത് പോയവാരം. പോർച്ചുഗീസ് ഫുട്ബോൾ ഫെഡറേഷൻ ഇത് വിലയിരുത്തുകയും നടപടിയെടുക്കുകയും വേണമെന്നും പരിശീലകൻ യോർഗെ ജെസ്യൂസ് തനിക്ക് നൽകിയ വാക്കുകൾ പാലിക്കാത്തതിനാലാണ് ക്യാമ്പ് വിട്ടതെന്നും റൊണാൾഡോ വ്യക്തമാക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ഫുട്ബോൾ ആരാധകർക്കായി അതിശയിപ്പിക്കുന്ന പ്രഖ്യാപനവുമായി ഇന്ത്യൻ സൂപ്പർ ലീഗ്. 2026-27 സീസണിലെ എല്ലാ മത്സരങ്ങളും യൂട്യൂബിലൂടെ സൗജന്യമായി തത്സമയം സംപ്രേഷണം ചെയ്യും. സബ്സ്ക്രിപ്ഷൻ നിരക്കുകൾ ഒഴിവാക്കി കൂടുതൽ ഫുട്ബോൾ ആരാധകരിലേക്ക് മത്സരങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലീഗ് അധികൃതർ ഈ ഒരു തീരുമാനം എടുത്തത്. പരിമിത ഓവർ ക്രിക്കറ്റിലെ ബാറ്റിംഗ് റാങ്കിങ്ങിൽ ആധിപത്യം തുടർന്ന് ഇന്ത്യ. 2020 ഫോർമാറ്റിൽ ഇഷാൻ കിഷനും ഏകദിനത്തിൽ ശുഭ്മാൻ ഗില്ലും 1 റാങ്ക് നിലനിർത്തി. 902 ഇഷാൻ കിഷനുള്ളത്. 887 അഭിഷേക് ശർമ്മ 2. റാങ്കിങ്ങിൽ ശ്രദ്ധേയമായി കുതിപ്പ് നടത്തിയത് ഇന്ത്യൻ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരാണ്. വിൻഡീസിനെതിരായ സെഞ്ചുറിയോടെ 18 സ്ഥാനം മെച്ചപ്പെടുത്തി 7 റാങ്കിലേക്ക് എത്തി. അയ്യരുടെ കരിയറിലെ മികച്ച റാങ്കാണ് ഇത്. കായിക വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം കലാലോകത്തെ വിശേഷങ്ങളാണ്.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി കലാലോകത്തെ വിശേഷങ്ങൾ. 50th വയലാർ അവാർഡ് ആർ രാജശ്രീക്ക് ലഭിച്ചത് പോയ വാരം. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ആത്രേയകം എന്ന നോവലിനാണ് പുരസ്കാരം. 100,000 രൂപയും പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ നിർമ്മിച്ച ശില്പവും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. അന്നയുമായി തിരിച്ചുവരവൻ ഒരുങ്ങി ടോമിച്ചൻ മുളകുപാടം. സിനിമയുടെ നിർമ്മാണാവകാശം ടോമിച്ചന്റെ ഉടമസ്ഥതയിലുള്ള മുളകുപാടം ഫിലിം സ്വന്തമാക്കി. കാലാനുസൃത മാറ്റങ്ങളോട് ചിത്രം അവതരിപ്പിക്കും. പ്രഖ്യാപനം പുലിമുരുകൻ സിനിമയുടെ 10th വാർഷികത്തിലായിരുന്നു. നിവിൻ പോളി ഗ്രീഷേഡി ചിത്രമായ ബദലഹേം കുടുംബ യൂണിറ്റിലൂടെ അന്ന വീണ്ടും ചർച്ചയായിരുന്നു. ചിത്രത്തിൽ ഔസേപ്പച്ചൻ സംഗീതമൊരുക്കിയ യേശുദാസ് പാടിയ യവന കഥയിൽ എന്ന ഗാനം പുതുതലമുറയുടെ ഇടയിലും ഹിറ്റാവുകയായിരുന്നു. ഷറഫുദ്ദീനെ നായകനാക്കി നവാഗതയായ രമ്യ അരവിന്ദ് സംവിധാനം ചെയ്യുന്ന ചിത്രമായ ഫാമിലി ട്രിപ്പിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയത് പോയ വാരം. ഇതിഹാസ ഗായകൻ കിഷോർ കുമാറിന്റെ സിന്ദഗി ഏക് സഫർ ഹേ സുഹാന എന്ന ക്ലാസിക് ഗാനത്തിന്റെ അകമ്പടിയോടെയാണ് ഷറഫുദ്ദീൻ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചത്. നടൻ ധനുഷ് രാഷ്ട്രീയ പ്രവേശനത്തിന് ഒരുങ്ങുന്നു. സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ പിന്തുണയോടെയായിരിക്കും ധനുഷിന്റെ രാഷ്ട്രീയ അരങ്ങേറ്റമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാവും. 2031 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധനുഷ് മത്സരിക്കാൻ തീരുമാനിച്ചതായും പാർട്ടിയുടെ പേര് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തെന്നും വിവരങ്ങൾ പുറത്തുവരുന്നുണ്ടെങ്കിലും നടനുമായി അടുപ്പമുള്ളവർ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. വാഴ 1 സൂപ്പർ ഹിറ്റിന് ശേഷം ആനന്ദ് മേനോൻ വീണ്ടും മഞ്ജു വാര്യരെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരുക്കുന്ന ഹാപ്പി ലൂപ്പിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് പുറത്തിറങ്ങിയത് പോയ വാരം. മഞ്ജു വാര്യർക്കൊപ്പം മുകേഷ്, ജെ പി തുമിനാട്, മധു വാര്യർ, വി കെ പ്രകാശ്, നീരജ രാജേന്ദ്രൻ, അനു, നിഷാന്ത് സാഗർ, ആതിര രാജു എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. പുത്തൻ തലമുറയിലെ ഏറെ ശ്രദ്ധേയ താരമായ സംഗീത് പ്രതാപ്, അമിതാഭ് ബൈജു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ഹലോ ഡിയർ ലോകമെമ്പാടും അടുത്ത വർഷം ജനുവരി 29 പ്രദർശനത്തിന് എത്തുന്നു. ഡിനോയ് പൌലോസ് തിരക്കഥ രചിച്ച് ആദ്യമായി സംവിധാനം ചെയ്ത ഹലോ ഡിയർ ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ 20th ചിത്രം കൂടിയാണ്. ദിലീപിനെ നായകനാക്കി ജഗൻ ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന നീക്കം എന്ന ചിത്രത്തിന് ടീസർ പുറത്തിറങ്ങിയത് പോയ വാരം. ടീസർ പുറത്തു വന്നതോടെ ചിത്രത്തെക്കുറിച്ചുള്ള ആകാംക്ഷയും കൗതുകവും പ്രേക്ഷകർക്കിടയിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ത്രില്ലർ സ്വഭാവമുള്ള ദൃശ്യങ്ങളും മികച്ച പശ്ചാത്തല സംഗീതവും മേക്കിംഗിലെ മികവുമാണ് ടീസറിന്റെ പ്രധാന ആകർഷണങ്ങൾ. കലാലോകത്തെ വിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനിയൊരു ഇടവേള.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി പോയ വാരത്തെ നഷ്ടങ്ങൾ. വിഖ്യാത സംവിധായകനും തിരക്കഥാകൃത്തുമായ സംഗീതം ശ്രീനിവാസ റാവു അന്തരിച്ചത് പോയ വാരം ചെന്നൈയിലെ കാവേരി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച രാത്രിയാണ് അന്ത്യം. അതുല്യമായ ഭാവനയിലൂടെ ചലച്ചിത്ര ലോകത്തിന് എക്കാലത്തെയും മികച്ച ക്ലാസിക്കുകൾ സമ്മാനിച്ചാണ് റാനുവിന്റെ മടക്കം. വിഖ്യാത ബ്രിട്ടീഷ് എഴുത്തുകാരനും രാഷ്ട്രീയക്കാരനുമായ ജഫ്രി ആർച്ചർ അന്തരിച്ചത് പോയ വാരം തിങ്കളാഴ്ച വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. 5 പതിറ്റാണ്ട് നീണ്ട സാഹിത്യ രചനകളിൽ പിറന്ന കൃതികളുടെ 300 ദശലക്ഷത്തിലധികം കോപ്പികൾ ഇതിനകം വിറ്റഴിഞ്ഞിട്ടുണ്ട്. വിഖ്യാത നടനും ചലച്ചിത്രകാരനുമായ നാനാ പടേക്കർ അന്തരിച്ചത് പോയ വാരം ഗോവയിലെ ഡോണ പൌളിലുള്ള വസതിയിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. ഹിന്ദി മറാഠി സിനിമകളിൽ തന്റേതായ അഭിനയ ശൈലി കൊണ്ട് ശ്രദ്ധേയനായ അദ്ദേഹം 3 ദേശീയ ചലച്ചിത്ര അവാർഡുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനി സോഷ്യോ വാസു അന്തരിച്ചത് പോയ വാരം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട് ചെറുവണ്ണൂരിലെ വസതിയിൽ വ്യാഴാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു അന്ത്യം. വിടവാങ്ങിയ പ്രമുഖർക്ക് ആഴ്ചവട്ടത്തിന്റെ ആദരാഞ്ജലികൾ. ഇതോടുകൂടി ഈ ആഴ്ചയിലെ ആഴ്ചവട്ടം പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക ഹല്ലേ FM 90.4 കേട്ട്.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
5: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
4: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
5: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
4: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
5: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

0: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും.
2: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സാലിം കോടൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ ആരംഭിക്കും. ശബരിമലയിൽ അരവണക്ഷാമത്തിന് സാധ്യതയുണ്ടെന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. രാജ്യത്ത് നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരം വൈകിട്ട്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. രാവിലെ ചെന്നൈയിലെത്തിയ പ്രധാനമന്ത്രിയെ തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയും മന്ത്രിസഭാംഗങ്ങളും വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. തുടർന്ന് ചെന്നൈയിലെ പോരൂരിലേക്കുള്ള യാത്രാമധ്യെ പ്രധാനമന്ത്രി റോഡ് ഷോയിൽ പങ്കെടുത്തു. ഡെസ്ക് റിപ്പോർട്ട്.
3: 4,900 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ മെട്രോ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് പോരൂർ ബൈപാസ് സ്റ്റേഷനിൽ നിന്ന് പൂനമല്ലി ബൈപാസ് സ്റ്റേഷനിലേക്കും തിരിച്ചും പ്രധാനമന്ത്രി മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്ക്കൊപ്പം മെട്രോയിൽ യാത്ര ചെയ്തു. പഴനി വേലൂർ കന്റോൺമെന്റ്, അമ്പസമുദ്രം, പരമക്കുടി, നാമക്കൽ എന്നീ 5 അമൃത്ഭാരത് സ്റ്റേഷനുകൾ ഉൾപ്പെടെ 750 കോടിയിലധികം രൂപയുടെ റെയിൽവേ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. സേലം, മധുര, നാഗപട്ടണം ദേശീയപാതകളിലെ പ്രധാന റോഡ് പദ്ധതികളുടെ ഉദ്ഘാടനവും മോദി നിർവഹിക്കും. ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ മനാലി റിഫൈനറിയിലെ ലൂബ് ഓയിൽ ബേസ്ഡ് സ്റ്റോക്സ് പദ്ധതിക്ക് അദ്ദേഹം തറക്കല്ലിടും. മദ്രാസ് IITയിൽ സുധാ ഗോപാലകൃഷ്ണൻ ബ്രെയിൻ സെന്റർ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും.
2: ലോക്നായക് ജയപ്രകാശ് നാരായണന്റെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്മരണാഞ്ജലി അർപ്പിച്ചു. തലമുറകളെ സ്വാധീനിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റേതെന്നും പൊതുജീവിതത്തെ രാഷ്ട്ര പുനർനിർമ്മാണത്തിന് ഒരു ഉപാധിയായി കാണാൻ അദ്ദേഹം ജനങ്ങളെ പ്രചോദിപ്പിച്ചുവെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമ കുറിപ്പിൽ പറഞ്ഞു. അടിയന്തരാവസ്ഥക്കാലത്ത് ജയപ്രകാശ് നാരായണൻ നിവർത്തിയ നിർഭയമായ ശബ്ദത്തെയും മോദി അനുസ്മരിച്ചു. പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന ഇന്ന് 1 വർഷം പൂർത്തിയാക്കുന്നു. വികസനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കാർഷിക ജില്ലകളിൽ നിന്ന് തിരിച്ചറിഞ്ഞ രാജ്യത്തെ 100 ജില്ലകളിൽ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് പദ്ധതി ആരംഭിച്ചത്. ഓരോ ജില്ലയുടെയും പ്രത്യേക കാർഷിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി 11 മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും കീഴിലെ 36 കേന്ദ്ര പദ്ധതികളെയും സംസ്ഥാന പദ്ധതികളെയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തെയും ഈ പദ്ധതി ഏകോപിപ്പിച്ചു. നിശാമുക്ത് യുവ അഭിയാന്റെ 1ാം ഘട്ടം വിജയകരമായി പൂർത്തിയായതായി കേന്ദ്ര കായിക യുവജന മന്ത്രാലയം. 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന സങ്കല്പ അഭിയാന്റെ ഭാഗമായി മൈ ഭാരത്, നാഷണൽ സർവീസ് സ്കീം എന്നിവയുടെ നേതൃത്വത്തിൽ 200 കേന്ദ്രങ്ങളിലായി 100,000-ത്തിലധികം പേർ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ഡൽഹിയിൽ കരുതൽ തടങ്കലിലാക്കിയ CJP പ്രവർത്തകർ അഭിജിത് ദീപ്കെ, അശുതോഷ് രംഗ, സൌരവ് ദാസ് എന്നിവരെ ന്യൂഡൽഹിയിലെ സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കോടതി വിട്ടയച്ചു. 1 വർഷത്തേക്ക് സമാധാനവും നല്ല പെരുമാറ്റവും ഉറപ്പാക്കിക്കൊണ്ട് 50,000 രൂപയുടെ ജാമ്യ ബോണ്ട് സമർപ്പിച്ചതിനെ തുടർന്നാണ് ഇവരെ വിട്ടയച്ചതെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. സൌദി അറേബ്യൻ തലസ്ഥാനമായ റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. 300-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആഭ്യന്തര ടെർമിനലിന് നേരെ നടന്ന ആക്രമണത്തിൽ 4 സൌദി പൌരന്മാരും 2 ബംഗ്ലാദേശ് സ്വദേശികളും അമേരിക്ക, ഈജിപ്ത്, ജോർദാൻ, സിറിയ, സുഡാൻ, ഫലസ്തീൻ എന്നീ രാജ്യങ്ങളിലെ ഓരോ പൌരന്മാരുമാണ് കൊല്ലപ്പെട്ടത്. യമനിലെ ഹൂതി വിമതർക്കെതിരെ സൌദി സഖ്യസേന ശക്തമായ സൈനിക നീക്കം ആരംഭിച്ചതിന് പിന്നാലെയാണ് സൌദി വിമാനത്താവളങ്ങൾക്കും എണ്ണ മേഖലകൾക്കും നേരെ ആക്രമണം. ആക്രമണത്തെ യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും വിവിധ ലോകരാജ്യങ്ങളും അപലപിച്ചു. സൌദി അറേബ്യയിലെ വിമാനത്താവളത്തിന് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. ആക്രമണങ്ങളിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ വിദേശകാര്യ മന്ത്രാലയം അനുശോചനം അറിയിച്ചു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ ആരംഭിക്കും. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ഭേദഗതി ബിൽ എന്നിവ സഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 29 വരെയാണ് സമ്മേളനം. തുലാമാസ പൂജക്ക് ശബരിമല നട തുറക്കുമ്പോൾ അരവണക്ഷാമത്തിന് സാധ്യതയുണ്ടെന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്നും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിലില്ലെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. ഉള്ളക്കലരി ഉൾപ്പെടെ അരവണ നിർമ്മാണത്തിന് ആവശ്യമായ എല്ലാ സാധനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ബോർഡ് അറിയിച്ചു. കൊച്ചി നെടുമ്പാശ്ശേരിയിൽ അർദ്ധരാത്രി അമിതവേഗതയിൽ യുവാവ് ഓടിച്ച് ആഡംബരക്കാരടിച്ച് 3 പേർ മരിച്ചു. വയനാട് സ്വദേശിനി ദേവിക, പാലക്കാട് സ്വദേശിനി ഗോപിക, സൗത്ത് കർണാടക സുള്ളിയ സ്വദേശി ഇയാസ് എന്നിവരാണ് മരിച്ചത്. എയർപോർട്ട് റോഡിൽ പുലർച്ചെ 2 അപകടം. രക്ഷപ്പെടാൻ ശ്രമിച്ച കാർ ഡ്രൈവർ സുഹേൽ സജീവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. യുവാവ് മദ്യപിച്ചിരുന്നതായി ആലുവ DYSP പറഞ്ഞു. കാർ അമിതവേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷി അറിയിച്ചു. തൃശൂർ നാട്ടിക ടോൾ പ്ലാസയിൽ വീണ്ടും ടോൾ പിരിവ് നിർത്തിവച്ചു. വിദഗ്ധ സംഘം റിപ്പോർട്ട് നൽകുന്നതുവരെയാണ് നടപടി. റിപ്പോർട്ട് സമർപ്പിക്കുംവരെ ടോൾ പാടില്ലെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തിന്മക്കുമേൽ നന്മയുടെ വിജയവും ആസുരിക ശക്തികൾക്കുമേൽ ദൈവിക ശക്തിയുടെ പ്രാധാന്യവും വിളംബരം ചെയ്യുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. 9 രാവുകളും 10 പകലുകളും നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളോടെയാണ് ക്ഷേത്രങ്ങളിലും വീടുകളിലും നവരാത്രി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക. കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞുള്ള പ്രഥമ തീയതി മുതലാണ് വ്രതാനുഷ്ഠാനങ്ങളോടെ നവരാത്രി ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. ഈ മാസം 18 പൂജവെപ്പ്, 20 മഹാനവമിയും 21 വിജയദശമി നാളിൽ വിദ്യാരംഭ ചടങ്ങുകളും നടക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങൾക്ക് നവരാത്രി ആഘോഷ ആശംസകൾ നേർന്നു. ദുർഗാദേവിയുടെ അനുഗ്രഹവും എല്ലാവർക്കും കരുത്തും ധൈര്യവും വിവേകവും നൽകട്ടെയെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമ സന്ദേശത്തിൽ ആശംസിച്ചു. പ്രധാനമന്ത്രി സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ച സന്ദേശത്തിൽ മാ ശൈലപുത്രിക്ക് പ്രാർത്ഥനകൾ അർപ്പിച്ചു. ദേവിയുടെ അനുഗ്രഹം ജനങ്ങളിൽ

0: അക്ഷരത്തിന്റെയും കലോപാസനയുടെയും കേന്ദ്രമായ പനച്ചിക്കാട് ദക്ഷിണമൂകാംബിക ക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവത്തിന് തുടക്കമായി. ഈ മാസം 21 വരെ നീളുന്ന ഉത്സവ നാളുകളിൽ 3000-ലധികം കലാകാരന്മാരാണ് കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത്. കലാമണ്ഡപത്തിൽ തുടർച്ചയായി വിവിധ കലാപരിപാടികളാണ് അരങ്ങേറുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് 18-ാം തീയതി വൈകിട്ട് 6:30 ഗ്രന്ഥമേളനത്തിൽ പൂജവെപ്പും നടക്കും. തുടർന്ന് 19 ദുർഗാഷ്ടമിയും 20 മഹാനവമി ദർശനവും മൂകാംബിക സംഗീതോത്സവവും നടക്കും. വിജയദശമി ദിനത്തിൽ പുലർച്ചെ 4 പൂജയെടുപ്പും വിദ്യാരംഭവും ആരംഭിക്കുന്നതോടെ അരവിന്ദ്രെ ആദ്യാക്ഷരം കുറിക്കാൻ 10,000-ക്കണക്കിന് കുരുന്നുകളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത്.
1: രണ്ടാം ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. മുനീശ്വരൻ കോവിൽ, പിള്ളയാർ കോവിൽ, കാഞ്ചികാമ്മൻ കോവിൽ, മുത്തുമാരിയമ്മൻ കോവിൽ, കൃഷ്ണൻ കോവിൽ, താളിക്കാവ് ഭഗവതി ക്ഷേത്രം, പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രം തുടങ്ങി നഗരത്തിനകത്തും പുറത്തുമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറ കളക്ടറേറ്റ് മൈതാനിയിൽ നാളെ വൈകിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് കേസരി ഭവനിൽ നവരാത്രി സർഗോത്സവത്തിന് വൈകിട്ട് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ തിരി തെളിയിക്കും. ചലച്ചിത്ര താരം വിവേക് ഗോപൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. 10 ദിവസത്തെ സർഗോത്സവത്തിൽ പ്രഭാഷണവും വിവിധ കലാപരിപാടികളും അരങ്ങേറും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന്. ഇൻഡോറിലെ ഹോൾക്കർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മത്സരം. പരമ്പരയിൽ ഓരോ മത്സരം ജയിച്ച് ഇരു ടീമുകളും തുല്യനിലയിലാണ്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ആദ്യ മത്സരത്തിൽ ഇന്റർ കാശി FC നേരിടും. പുണെയിലെ ബാലേവാടി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 5 മത്സരം. ഇന്നലെ ആദ്യ മത്സരത്തിൽ ബംഗളൂരു FC ഡൽഹി സ്പോർട്ടിംഗ് ക്ലബിനെ പരാജയപ്പെടുത്തി. ഗോവ ചെന്നൈ മത്സരം സമനിലയിൽ അവസാനിച്ചു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് മലപ്പുറം FC തിരുവനന്തപുരം കൊമ്പൻസിനെ നേരിടും. വൈകിട്ട് 7:30 തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ് മത്സരം. പോയിന്റ് നിലയിൽ തിരുവനന്തപുരം 4-ാമതും മലപ്പുറം 5-ാമതുമാണ്. കോഴിക്കോട് കെട്ടാങ്ങലയിൽ 11.9 ഗ്രാം MDMA രണ്ടുപേർ പിടിയിലായി. പേരാമ്പ്ര സ്വദേശി അഫ്നാജ്, ഇടത്തനാട്ടുകര സ്വദേശി റിൻഷ ഫാത്തിമ എന്നിവരെയാണ് കുന്ദമംഗലം പോലീസ് പിടികൂടിയത്. MDMA കടത്താൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കണ്ണൂർ പാനുണ്ടയിൽ കുളത്തിൽ വീണ് 6-വയസ്സുകാരി മരിച്ചു. 2-ാം ക്ലാസ് വിദ്യാർത്ഥിനി മിർസനാണ് വെള്ളമില്ലാത്ത കുളത്തിൽ വീണ് തലയിടിച്ച് മരിച്ചത്. നാട്ടുകാർ നടത്തിയ ശുചീകരണത്തിനിടെയാണ് സംഭവം. ബേപ്പൂർ ഹാർബറിൽ മത്സ്യബന്ധന ബോട്ടിൽ സ്റ്റോറൂമിൽ ബോധരഹിതരായി കാണപ്പെട്ട തൊഴിലാളികളിൽ 2-ാമത്തെയാളും മരിച്ചു. പശ്ചിമബംഗാൾ സ്വദേശി സച്ചിൻ ദാസാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. ദിലീപ് സൂർ എന്ന തൊഴിലാളി കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ ക്ഷേമ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ മുഴുവൻ ജനങ്ങളിലേക്കും എത്തിക്കുന്നതിന്റെ ഭാഗമായി BJP കണ്ണൂർ മട്ടന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സേവാ സേതു അഭിയാൻ ജനസേവന ക്യാമ്പ് സംഘടിപ്പിക്കും. നാളെ രാവിലെ മട്ടന്നൂർ ശ്രീ മഹാദേവ ഹാളിലാണ് പരിപാടി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം നാളെ ആരംഭിക്കും. ശബരിമലയിൽ അരവണക്ഷാമത്തിന് സാധ്യതയുണ്ടെന്ന വാർത്തകൾ വസ്തുതാ വിരുദ്ധമാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. രാജ്യത്ത് നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം വൈകിട്ട്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: Tune into Ahalya FM 90.4. ഇനി Ahalya FM Play Store-ലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
4: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
3: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
4: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
3: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
4: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
6: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
1: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
0: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
1: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
3: മലയാള സംഗീത ലോകത്തെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്കൊരിക്കലും മാറ്റി നിർത്താനാകാത്ത അല്ലെങ്കിൽ മറക്കാനാകാത്ത ഒരു പേര് MG രാധാകൃഷ്ണൻ. മലയാളത്തിന്റെ തനിമയും ശാസ്ത്രീയ സംഗീതത്തിന്റെ സൗന്ദര്യവും ജനപ്രിയ സംഗീതത്തിന്റെ മാധുര്യവും ഒക്കെ ഒരുപോലെ ചേർത്ത് വെച്ച് എങ്ങനെയാണ് ഒരു സംഗീത സംവിധായകന് പാട്ടുണ്ടാക്കാൻ സാധിക്കുക? അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് MG രാധാകൃഷ്ണൻ. ഒരു സംഗീത സംവിധായകനാണ്, ഗായകനാണ്, തമ്പുരു ആർട്ടിസ്റ്റ് ആണ്. അങ്ങനെ റേഡിയോയിലൂടെയും സിനിമാ ഗാനങ്ങളിലൂടെയും ഒക്കെ മലയാളികളുടെ ഹൃദയത്തിലേക്ക് എത്തിയ ഒരു സംഗീത പ്രതിഭ. അദ്ദേഹത്തെ പറ്റിയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം RJ ഹീരയാണ് സംസാരിക്കുന്നത്. മലയാള സംഗീതത്തിന് ഒരുപാട് മനോഹരമായ ഈണങ്ങൾ സമ്മാനിച്ച MG രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു നല്ല ഗായകനായിട്ട് അറിയപ്പെടണം എന്നുള്ളത്, മലയാള സിനിമയിൽ പാടണം എന്നുള്ളത്. അങ്ങനെ ആ ആഗ്രഹം സാധിക്കുന്നത് കള്ളിച്ചെല്ലമ്മ എന്ന സിനിമയിലൂടെയാണ്. ഈ സിനിമയിലെ ഉണ്ണി ഗണപതിയെ എന്ന പാട്ടാണ് അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ ആദ്യമായി പുറത്തു വന്നത്. P ഭാസ്കരൻ വരികളെഴുതി, K രാഘവൻ കമ്പോസ് ചെയ്ത് MG രാധാകൃഷ്ണനും CU ആന്റോയും ചേർന്ന് പാടിയിട്ടുള്ള ഈ പാട്ടാണ് ആദ്യമായി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4. MG രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകനെ പറ്റി നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

അനശ്വരമായ നിരവധി ഗാനങ്ങൾക്ക് ഈണം പകർന്ന സംഗീത സംവിധായകൻ എം ജി രാധാകൃഷ്ണൻ എന്ന തുല്യ പ്രതിഭയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.

ഓർമ്മയിലുണരും ഗാനങ്ങൾ. ഈണം പകർന്ന അദ്ദേഹത്തിന്റെ സംഗീതത്തില് മെലഡിക്കും ഭാവത്തിനും ഒക്കെ ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ പല പാട്ടുകളും മലയാളികൾക്ക് മറക്കാനാകാത്ത ഈണങ്ങളായി ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഓ മൃദുലേ എന്ന് പറയുന്ന ഗാനം ആ ലിസ്റ്റിൽ എനിക്ക് തോന്നുന്നു ഒന്നാമതോ രണ്ടാമതോ ആയി നിൽക്കാൻ സാധ്യതയുള്ളൊരു പാട്ടാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ എം ജി രാധാകൃഷ്ണന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത്, ആ ഒരു സുഹൃത്തിന്റെ അവസാന നിമിഷത്തിൽ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കടന്നു പോവുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ അവസാന നിമിഷത്തിൽ കേട്ടത് ഈ പാട്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിനെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്നാലും തന്റെ സുഹൃത്ത് ആ പാട്ട് കേട്ടിട്ടാണല്ലോ അവസാന നിമിഷങ്ങളിലൂടെ കടന്നു പോയത് എന്ന് ആലോചിക്കുമ്പോൾ ദുഃഖവും, എന്നാൽ അതിലേറെ ആ പാട്ടിന് അത്രമാത്രം ഒരു മനുഷ്യന്റെ ഹൃദയങ്ങളിലേക്ക് എത്താൻ സാധിച്ചു എന്ന് പറയുന്നത് ഒരു സംഗീത സംവിധായകന്റെ വിജയം തന്നെയാണ്. എന്നാലും പഴകും തോറും വീര്യം കൂടുന്ന ഒരു ഗാനമായി പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഈ ഗാനം തന്നെയാണ് നമ്മൾ അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. ഞാൻ ഏകനാണ് എന്ന സിനിമയിൽ സത്യൻ അന്തിക്കാട് വരികൾ എഴുതി, KJ യേശുദാസ് പാടി, MG രാധാകൃഷ്ണൻ കമ്പോസ് ചെയ്തിട്ടുള്ള ഗാനം ഓ മൃദുലേ. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ഓർമ്മയിലുണരും ഗാനങ്ങളുമായ ആർ.ജി. ഹീര, MG രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരുപാട് ഇനങ്ങൾക്ക് ജന്മം നൽകിയ സംഗീത പ്രതിഭ എം ജി രാധാകൃഷ്ണനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളികളുടെ മനസ്സിൽ കൊണ്ടൊരു പാട്ട്, അങ്ങനെയാണ് പലപ്പോഴും ഈ പാട്ടിനെ പറ്റി പലരും വിശേഷിപ്പിച്ച് കേട്ടിട്ടുള്ളത്. ശാരിഗെ എന്ന് പറയുന്ന ഒരു ഗാനം, പണ്ട് റേഡിയോയിൽ ഈ പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് ഓരോ വരികളും ആൾക്കാരിങ്ങനെ ശ്രദ്ധയോടെ എഴുതി എടുത്തിരുന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ എപ്പോഴും ശാസ്ത്രീയ സംഗീതത്തിന്റെ ഒരു ഭംഗിയുണ്ടാവും. മലയാളം ത്തിന്റെ മണ്ണിന്റെ മണവും ഒരുമിച്ച് ചേർന്നിട്ടുള്ള പാട്ടുകളാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സിനിമാ ഗാനങ്ങളായിക്കോട്ടെ, ലളിത ഗാനങ്ങളായിക്കോട്ടെ, ഓരോ ഈണത്തിലും നമുക്കൊരു പ്രത്യേക ഭാവം, അതിന്റെ ഒരു ആത്മാവ് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ എഴുതിയിട്ടുള്ള ഒരുപാട് പാട്ടുകളുടെ കൂട്ടത്തിൽ മലയാളികളുടെ മനസ്സിൽ കൊണ്ടൊരു പാട്ട് തന്നെയാണ് ശാരിഗെ എന്ന് പറയുന്ന ഗാനം. ശരശയ്യ എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജി രാധാകൃഷ്ണനും പി മാധുരിയും ചേർന്ന് പാടിയ ഒരു ഡ്യുവറ്റ് ഗാനം. വയലാറാണ് വരികൾ എഴുതിയിട്ടുള്ളത്. ജി ദേവരാജൻ കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ട്. ഓർമ്മയിലുണരും ഗാനം കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

കാലം കടന്നുപോയാലും തലമുറകൾ കടന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഈണങ്ങളുടെ സൃഷ്ടാവ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ MG രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇത്തരം മനോഹര ഗാനങ്ങൾ ഉണ്ടാകുന്നത്, എന്താണ് അതിനുള്ളൊരു ഇൻസ്പിറേഷൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ പലപ്പോഴും MG രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകന് ഉത്തരങ്ങളില്ല എന്നുള്ളതാണ്. നാഥ നീവരും എന്ന് പറയുന്ന ഗാനങ്ങളൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും അറിയില്ല. എങ്ങനെ ഒരു ട്യൂൺ വരുന്നു അറിയില്ല. ചില പാട്ടുകൾ ദിവസങ്ങൾ എടുക്കാറുണ്ട് കമ്പോസ് ചെയ്യുമ്പോൾ. പക്ഷെ ഏത് പാട്ടിന് വേണ്ടിയിട്ടുള്ള ട്യൂൺ കമ്പോസ് ചെയ്യുമ്പോഴും അതിന് വേണ്ട കൃത്യമായൊരു ട്യൂൺ ലഭിക്കുമ്പോൾ എപ്പോഴും അദ്ദേഹം പറയാറുള്ളത് അതൊരു ഈശ്വരാധീനമാണ്. ഓരോ പാട്ടിന്റെ ട്യൂണുകളും അദ്ദേഹത്തിലേക്ക് എത്തുന്നത് ഈശ്വരന്റെ അനുഗ്രഹമായി മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സംഗീത സംവിധായകനും ഒരു മനുഷ്യ സ്നേഹിയും കൂടിയാണ് MG രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ചാമരം എന്ന സിനിമയിലെയാണ് നാഥ നീവരും എന്ന ഗാനം. S ജാനകി പാടി, പൂവച്ചൽ ഖാദർ വരികളെഴുതി, MG രാധാകൃഷ്ണൻ കമ്പോസ് ചെയ്തിട്ടുള്ള ഗാനം. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നമ്മൾ കേൾക്കാൻ പോകുന്നു. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4. ദിസ് ഇസ് RJ ഹീറ വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

എനിക്ക് ഈ സിനിമ ചെയ്യാൻ സാധിക്കില്ല, ഞാൻ ഈ പാട്ട് കമ്പോസ് ചെയ്യില്ല എന്ന് തീരുമാനമെടുത്തു അല്ലെങ്കിൽ എന്ന് തോന്നിപ്പോയ ഒരു മൊമെന്റ് ആയിരുന്നു ഈ ഒരു സിനിമയിലെ പാട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ഏതാണ് ആ പാട്ട്? ഒരു മുറൈ വന്ന് പാർത്തായ. മലയാളികൾക്ക് മണിച്ചിത്രത്താഴ് എന്ന സിനിമ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും മാറ്റിവെക്കാൻ സാധിക്കാത്ത ഒരു പാട്ടല്ല. ഈ പാട്ടില്ലാതെ നമുക്ക് ആ സിനിമ ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഫാസിൽ എന്ന ഡയറക്ടർ, അദ്ദേഹത്തിന്റെ ഒരു മാജിക് തന്നെയാണ് ഈ ഒരു സിനിമ. ഈ ഒരു സിനിമയുടെ കഥ എം ജി രാധാകൃഷ്ണനോട് വന്ന് പറയുന്ന സമയത്ത് അതൊരു സിനിമയേക്കാൾ ഗംഭീരമായിട്ടാണ് ഫാസിൽ കഥ പറയുക എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ കഥ കേട്ടപ്പോൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, ഇത്രയും ഭയങ്കര വികാരങ്ങൾക്കും ജീവിതത്തിന്റെ പല മൊമെന്റുകൾക്കും ഒക്കെ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഈ ഒരു സിനിമ താൻ ഇങ്ങനെ ചെയ്യും, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് മണിച്ചിത്രത്താഴ് ആൻഡ് ഒരു മുറൈ വന്ന് പാർത്തായ എന്ന ഗാനം. പക്ഷേ തീർച്ചയായിട്ടും ഫാസിൽ സാറിന് വേണ്ടത് എന്താണോ അത് തന്നെയാണ് എം ജി രാധാകൃഷ്ണൻ കൊടുത്തത് എന്ന് തന്നെ പറയണം. ബിച്ചു തിരുമലയും വാലിയും ചേർന്ന് വരികൾ എഴുതിയ ഒരു മുറൈ വന്ന് പാർത്തായ എന്ന ഗാനം. എനിക്ക് തോന്നുന്നു മണിച്ചിത്രത്താഴ് എന്ന സിനിമയെ പറ്റി സംസാരിക്കുമ്പോൾ ആ പാട്ടുകളെ ഒന്നും നമുക്ക് മറക്കാൻ സാധിക്കില്ല. ഈ പാട്ടും എനിക്ക് തോന്നുന്നു എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകന്റെ ഒരു കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. സോ കെ ജെ യേശുദാസും ചിത്രയും ചേർന്ന് പാടി മണിച്ചിത്രത്താഴ് എന്ന സിനിമയ്ക്ക് വേണ്ടി ബിച്ചു തിരുമലയും വാലിയും വരികൾ എഴുതി എം ജി രാധാകൃഷ്ണൻ കമ്പോസ് ചെയ്ത ഈ അതുല്യമായ ഗാനമാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. ദിസ് ഇസ് ആർ ജി ഹീറ വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പഴയൊരു ഓർമ്മയിലേക്ക് മടങ്ങിപ്പോകും. അത് ചില ഈണങ്ങളുടെ പ്രത്യേകതയാണ് അല്ലേ. കാലം കടന്നു പോയാലും അതിന്റെ മാധുര്യം ഒരിക്കലും മങ്ങില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. MG രാധാകൃഷ്ണൻ എന്ന അതുല്യ പ്രതിഭയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പല പാട്ടുകളും എനിക്കറിയില്ല ഏത് പാട്ടിനെ പറ്റി സംസാരിക്കണമെന്ന്. പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത് നിലാവിന്റെ നീലഭസ്മം എന്ന് പറയുന്ന പാട്ടാണ് അല്ലേ. ഒരു ഗായകനും കൂടി ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു MG രാധാകൃഷ്ണന്റെ പല പാട്ടുകളിലും ഒരു ഗായകന് കൊടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ നുവാൻസസ് അത് അദ്ദേഹം കൃത്യമായി പിടിച്ചെടുക്കുകയും ഒരു ഗായകനെ കൊണ്ട് എന്താണോ വേണ്ടത് അത് കൃത്യമായി പാടിപ്പിക്കാനും സാധിക്കുന്ന ഒരു സംഗീത സംവിധായകനാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പാട്ടുകളിലും അദ്ദേഹത്തിൻ്റെതായ ചെറിയ കയ്യൊപ്പുകൾ എപ്പോഴും നമുക്കത് ശ്രദ്ധയോടെ കേട്ടാൽ നമുക്ക് ഒപ്പിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ മനസ്സിൽ മായാതെ കിടക്കുന്ന പല ഈണങ്ങളിൽ ഒന്ന് തന്നെയാണ് അഗ്നിദേവൻ എന്ന സിനിമയിലെ ഈ പാട്ട്. സോ തീർച്ചയായിട്ടും വികാരങ്ങളെ ഇത്രയും ഭംഗിയായി എത്തിക്കാൻ സാധിക്കുന്നത് ഒരു നല്ല ഗായകൻ കൂടി ആയതുകൊണ്ടാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, MG ശ്രീകുമാർ പാടി. അഗ്നിദേവൻ എന്ന സിനിമയ്ക്ക് വേണ്ടി MG രാധാകൃഷ്ണൻ കമ്പോസ് ചെയ്ത നിലാവിന്റെ നീലഭസ്മക്കുറിയണിഞ്ഞവളെ എന്ന ഗാനം നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ RG ഹീര ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ സ്റ്റേ ട്യൂൺഡ്.

ചില പാട്ടുകൾ എത്ര കേട്ടാലും മതിയാകില്ല അല്ലെ. അങ്ങനെ എന്റെ പ്ലേലിസ്റ്റിലുള്ള ഒരു പാട്ടിനെ പറ്റിയാണ് നമ്മൾ അടുത്തതായി സംസാരിക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. എം ജി രാധാകൃഷ്ണൻ എന്ന അതുല്യ പ്രതിഭയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് അനന്തഭദ്രം എന്ന സിനിമയിലെ തിരനുറയും എന്ന് പറയുന്ന പാട്ട്. തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. എത്രമാത്രം സൗന്ദര്യമുള്ളൊരു പാട്ടാണ് ഇത് എന്നുള്ളത് കേട്ട് നോക്കുമ്പോൾ മാത്രം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. വെറുതെ കേട്ട് നോക്കുകയല്ല, അതിൻ്റെ ആഴം മനസ്സിലാക്കി നമ്മൾ കേൾക്കുമ്പോൾ മാത്രമാണ് ആ പാട്ടിൻ്റെ ഒരു സൗന്ദര്യം നമ്മളിലേക്ക് എത്തുന്നത്. അതിലൊരു വരിയുണ്ട്, ലോല ലോലമാകും എൻ്റെ അധരം എന്ന് പറയുന്നൊരു ഒരു വരി. ആ വരി എത്ര ഭംഗിയുള്ള വരികളാണ്. ആൻഡ് അതിൻ്റെ ഒപ്പം അത് കെ ജെ യേശുദാസിൽ നിന്ന് നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ട്. ഈ പാട്ട് നമ്മൾ ഇനി അടുത്തതായിട്ട് പ്ലേ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിക്കണം, ആ വരി ശ്രദ്ധിക്കണം. എത്ര ഭംഗിയാണ്, ലോലമാണ്, ലോലമാണ്, അത്രയും മൃദുവാണ്, അത്രയും സോഫ്റ്റ് ആണെന്ന് പറയുമ്പോൾ നമുക്ക് ആ ലോലം എന്ന് പറയുമ്പോൾ ആ ലോലം ഇങ്ങ് കിട്ടും. അത്രയും സോഫ്റ്റ്നെസ്സോട് കൂടിയിട്ട് കമ്പോസ് ചെയ്തിട്ടുള്ള വളരെയധികം സൗന്ദര്യമുള്ളൊരു പാട്ട്, വളരെ ഭംഗിയായിട്ട് എടുത്തിട്ടുള്ളൊരു സിനിമയും കൂടിയാണ് അനന്തഭദ്രം എന്ന് പറയുന്ന ഈ സിനിമ. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു പാട്ട് ആ സിനിമയുടെ മാറ്റു കൂട്ടുന്നു, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ മാറ്റു കൂട്ടുന്നു എന്ന് തന്നെ പറയണം. സോ അവാർഡുകൾ ലഭിച്ചിട്ടുള്ള ഗാനം കൂടിയാണ്, ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നമ്മളിലേക്ക് എത്തിച്ച ഈ ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. കെ ജെ യേശുദാസ് പാടി, ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, അനന്തഭദ്രം എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജി രാധാകൃഷ്ണൻ കമ്പോസ് ചെയ്ത തിരനുരയും എന്ന ഗാനം. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ എഫ് എം 90.4 ആർ ജി ഹീര. Stay tuned. Tiranurayum churulmudiyil

സിനിമാ ഗാനങ്ങളിൽ മാത്രമല്ല ലളിത ഗാനങ്ങളിലും ഭക്തി ഗാനങ്ങളിലുമൊക്കെ തന്റേതായിട്ടുള്ളൊരു സംഗീത മുദ്ര പതിപ്പിച്ചിട്ടുള്ളൊരു പ്രതിഭയാണ് എം ജി രാധാകൃഷ്ണൻ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. സോ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സംഗീതം സിനിമയിൽ മാത്രമുള്ളതല്ല, അദ്ദേഹത്തിന് എവിടെയും അദ്ദേഹത്തിന് സംഗീതമുണ്ട്. ഓരോ മനുഷ്യരിലും അദ്ദേഹം സംഗീതം കണ്ടെത്തുന്നുണ്ട്. രാമായണവും ബൈബിളൊക്കെ സംഗീത നാടക രൂപത്തിൽ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഒരു 3 മാസത്തേക്കൊക്കെ വാടകയ്ക്കെടുത്ത് വളരെ ഭംഗിയായി അദ്ദേഹത്തിന്റെ രീതിയിൽ രാമായണവും ബൈബിളൊക്കെ ഇത്രയും വലിയ ഒരു ബുക്കിനെ എങ്ങനെ ഒരു സംഗീത നാടക രൂപത്തിലാക്കാൻ സാധിക്കുമെന്ന് പറയുന്നത്

സ്വാഭാവികമായ ഒരു സംഗീത ഭാവം അതിമനോഹരമായി ചേർത്ത് വെച്ചിട്ടുള്ളൊരു പാട്ട് എന്ന് വേണം പറയാൻ. കാവാലം നാരായണ പണിക്കർ വരികൾ എഴുതി, എം ജി ശ്രീകുമാറോ പാടിയിട്ടുള്ള കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമയിലെ ഹരിചന്ദന മലരിലെ മലര എന്ന ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അടുത്ത എം ജി രാധാകൃഷ്ണൻ മാജിക് എന്ന് തന്നെ പറയണം. ഓർമ്മയിലുണരും ഗാനങ്ങൾ, എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ആർ ജി ഹീര. അഹലി FM 90.4 ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

ഇന്നും കേൾക്കുമ്പോൾ അതേ സുഖവും അതേ ഭാവവും പകരുന്ന ഒരുപാട് ഗാനങ്ങൾ, അത് തന്നെയാണ് എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകനെ വ്യത്യസ്തനാക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം ആർ ജി ഹീരയാണ് സംസാരിക്കുന്നത്. എം ജി രാധാകൃഷ്ണൻ എന്ന അതുല്യ പ്രതിഭയെ പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എസ് ജാനകി പറഞ്ഞ ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. മൗനമേ എന്ന് പറയുന്ന ഗാനം, പൂവച്ചൽ ഖാദർ വരികൾ എഴുതി തകര എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഈ പാട്ട് പാടുന്ന സമയത്ത് പലരും ഇന്റർവ്യൂസിലൊക്കെ ജാനകി അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ മൗനമേ എന്ന് പറയുമ്പോൾ ഇത്രയും അലമുറയിട്ട് പാടുന്നത്? മൗനം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ വളരെ ശബ്ദമില്ലാതെ നമ്മൾ പറയേണ്ട ഒരു കാര്യമല്ലേ, അതല്ലേ മൗനം എന്ന് പറയുന്നത്. പക്ഷേ അതിന് എസ് ജാനകി പറയുന്ന ഒരു മറുപടിയുണ്ട്, മൗനമായിരിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം അങ്ങനെ അലറി വിളിക്കുന്നത്. ശരിക്കും നമ്മൾ മിണ്ടാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ എന്തോരം കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തോരം കാര്യങ്ങളാണ് അവിടെ അലമുറയിട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. സോ ആ ഒരു ഇമോഷനെ, ആ ഒരു ഫീലിനെ നമ്മളിലേക്ക് എത്തിക്കാനാണ് മൗനമേ എന്ന് ഇത്രയും ഉച്ചത്തിൽ, ഇത്രയും ഉയർത്തി, ഇത്രയും അലറിക്കൊണ്ട് പാടുന്നത് എന്നാണ് ജാനകിയമ്മ മറുപടി കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അവിടെ നമ്മൾ കാണുന്നത് എം ജി രാധാകൃഷ്ണൻ എന്ന ഒരു പ്രതിഭയുടെ ഒരു കയ്യൊപ്പ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ കൂടിയായിട്ടുള്ള ഭരതൻ്റെ സിനിമയാണ് തകര എന്ന് പറയുന്നത്. ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് തേടി വരും എന്ന് പറയുന്ന ആ ഒരു വരിയിൽ ചെറിയൊരു നോട്ടിൽ വ്യത്യാസത്തിലാണ് ജാനകിയമ്മ പാടിയിട്ടുള്ളത്. പക്ഷെ റെക്കോർഡിങ്ങിന് ശേഷം ആ ഒരു നോട്ട് തെറ്റിപ്പാടിയതിനെ ജാനകിയമ്മ വന്ന് ക്ഷമ ചോദിച്ചു എന്നാണ് എം ജി രാധാകൃഷ്ണൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു വലിയ ആർട്ടിസ്റ്റാണ്, അങ്ങനെ വന്നൊരു ക്ഷമ പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ജാനകിയമ്മ അത് ചെയ്തു എന്ന് എം ജി രാധാകൃഷ്ണൻ ഓർക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഇതൊരുപാട് ആർട്ടിസ്റ്റുകളുടെ ഒരു കോൺട്രിബ്യൂഷനെയാണ് നമ്മൾ കാണിക്കുന്നത് അല്ലെ. ഒരു പാട്ടിന് വേണ്ടി അവരെടുക്കുന്ന എഫേർട്സ്, ഓരോ പാട്ടിനും ഓരോ വരികൾക്കും ഓരോ ഈണത്തിനും വേണ്ടി എടുക്കുന്ന ആ എഫേർട്സ് തീർച്ചയായിട്ടും നമുക്ക് കാണാതിരിക്കാൻ സാധിക്കില്ല. എന്തായാലും ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. തകര എന്ന സിനിമയ്ക്ക് വേണ്ടി പൂവച്ചൽ ഖാദർ വരികൾ എഴുതി എസ് ജാനകി പാടി എം ജി രാധാകൃഷ്ണൻ കമ്പോസ് ചെയ്തിട്ടുള്ള മൗനമേ എന്ന ഗാനം നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

അനശ്വരമായ ഇണങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇന്നും ഇടം പിടിച്ചിരിക്കുന്ന ഒരു സംഗീത സംവിധായകൻ എം ജി രാധാകൃഷ്ണൻ എന്ന അതുല്യ പ്രതിഭയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. കാറ്റേ നീ വീശരുതിപ്പോൾ എന്ന ഗാനം ഒരു ഗ്രാമത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിന്റെ സൗന്ദര്യത്തിലേക്കും നന്മകളിലേക്കും ഒക്കെ നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു ഗാനം. ഈ പാട്ടിൽ ഒരു ലാസ്റ്റിൽ നമ്മുടെ ചിത്രചേച്ചി കൊടുക്കുന്ന ഒരു ചിരിയുണ്ടല്ലേ, ആ ചിരി എനിക്ക് തോന്നുന്നു വേണം എന്ന് പലർക്കും ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകന് വേണ്ട എന്നായിരുന്നു. ആ ലാസ്റ്റ് ചിരി ശരിയായില്ലെങ്കിൽ ഞാൻ അതവിടെ ഉപയോഗിക്കില്ല കേട്ടോ എന്ന് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും മനോഹരമായ ഒരു ചിരിയില്ല, നമുക്കത് റീക്രിയേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത്ര ഭംഗിയായിട്ടാണ് ചിത്ര ചേച്ചി ആ ഒരു ഇമോഷൻ അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. സ്നേഹത്തിൻ മുന്തിരി നീരും ദേഹത്തിൻ ചൂടും നൽകാൻ എന്ന് പറയുന്ന പോഷനിൽ ആ കൊടുക്കുന്ന ആ ഒരു ചിരി എനിക്ക് തോന്നുന്നു മലയാളികൾ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധ്യതയില്ല. പക്ഷേ എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകന്റെ മറ്റൊരു ഗംഭീരമായ ഒരു കോൺട്രിബ്യൂഷൻ തന്നെയാണ് ഈ സിനിമയിലെ ഈ പാട്ട്. സോ ഈ പാട്ടാണ് അവസാനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. തിരുനെല്ലൂർ കരുണാകരൻ വരികൾ എഴുതി, കെ എസ് ചിത്ര പാടി, കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജി രാധാകൃഷ്ണൻ കമ്പോസ് ചെയ്ത ഗാനം ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീരയാണ്. മറ്റൊരു ദിവസം പാട്ട് കഥകളും ഒക്കെ ആയിട്ട് നമുക്ക് തിരിച്ചു വരാം. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: ഐ, എന്താ ഇത്, കൊള്ളാലോ! പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
4: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
3: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
4: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
3: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
4: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: നവരാത്രി ദിനങ്ങളിൽ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ദിവ്യപ്രഭയിൽ അഹല്യ ക്യാമ്പസ് ഉണരുകയായി. അഹല്യ ഹെറിറ്റേജ് വില്ലേജും അഹല്യ ഇവന്റ്സും ചേർന്നൊരുക്കുന്നു അഹല്യ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026. ഒക്ടോബർ 11 മുതൽ 20 വരെ അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ. ഒക്ടോബർ 11 ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി KA തുളസി ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക വസന്തത്തിൽ വരും ദിവസങ്ങളിൽ VK ശ്രീകണ്ഠൻ MP, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, പ്രശസ്ത എഴുത്തുകാരൻ ആശാ മേനോൻ, രേവതി വയലാർ, TR അജയൻ, അഡ്വക്കേറ്റ് KPremkumar MLA, അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ MLA, ശ്രീ A പ്രഭാകരൻ MLA, TM ശശി MLA തുടങ്ങിയ പ്രമുഖർ വിശിഷ്ടാതിഥികളായി എത്തുന്നു. ഈ കലാവിരുന്നിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.

മധുരമധുരമൊരു നിറപൊലി നുകർന്നു തൊഴുകൈ കൂപ്പിയുണരും.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ഈ ചൂട് കാലത്ത് ഒരു ACയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: ഐ, എന്താ ഇത്, കൊള്ളാലോ! പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
6: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
7: അഹല്യ FM 90.4. It's rhythm of Palakkad.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യായഫം 90.4. അഹല്യായഫം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യായഫം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: നവരാത്രി ദിനങ്ങളിൽ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ദിവ്യപ്രഭയിൽ അഹല്യ ക്യാമ്പസ് ഉണരുകയായി. അഹല്യ ഹെറിറ്റേജ് വില്ലേജും അഹല്യ ഇവന്റ്സും ചേർന്നൊരുക്കുന്നു അഹല്യ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 20 വരെ അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ. ഒക്ടോബർ 11 ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി KA തുളസി ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക വസന്തത്തിൽ വരും ദിവസങ്ങളിൽ VK ശ്രീകണ്ഠൻ MP, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, പ്രശസ്ത എഴുത്തുകാരൻ ആശാമേനോൻ, രേവതി വയലാർ, TR അജയൻ, അഡ്വക്കേറ്റ് KPremkumar MLA, അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ MLA, ശ്രീ A പ്രഭാകരൻ MLA, TM ശശി MLA തുടങ്ങിയ പ്രമുഖർ വിശിഷ്ടാതിഥികളായി എത്തുന്നു. ഈ കലാവിരുന്നിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യ പുരോഗതി ശക്തിയാർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമാധാനപരമായി ഒത്തുചേരുന്നവരെ നിയമവിരുദ്ധമായി തടവിൽ വയ്ക്കുന്നില്ലെന്ന് അധികൃതർ ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ മുതൽ. സമ്മേളനം ഈ മാസം 29 വരെ. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് റിപ്പോർട്ട് തേടി ഗതാഗത മന്ത്രി CP ജോൺ. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവത്കരണ ക്യാമ്പയിന് നാളെ തുടക്കം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യ പുരോഗതി ശക്തിയാർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴ്നാട്ടിൽ 13,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരുകൾ മാറിയിട്ടും തമിഴ്നാടിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനുമുള്ള പ്രതിബദ്ധതയിൽ മാറ്റമുണ്ടായിട്ടില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഈ പദ്ധതികൾ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: This is a historic day for Tamil Nadu. We are inaugurating many completed projects and laying foundations for new ones. Some will make daily travel easier, others will strengthen industry and trade. Together, they will create jobs for young people across Tamil Nadu. I congratulate the people of the state on this occasion.
0: സമാധാനപരമായി ഒത്തുചേരുന്നവരെ നിയമവിരുദ്ധമായി തടവിൽ വയ്ക്കുന്നില്ലെന്ന് അധികൃതർ ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി. ഗതാഗത നിയന്ത്രണങ്ങൾക്കനുസൃതമായി ജനങ്ങളുടെ സുഗമമായ നീക്കം ഉറപ്പാക്കണം. മെട്രോ സേവനങ്ങൾ, ഇന്റർനെറ്റ് എന്നിവ തടസ്സമില്ലാതെ ലഭ്യമാക്കണമെന്നും ഡൽഹിയിലെ ബാരിക്കേഡുകളുടെ വിന്യാസം പുനഃപരിശോധിക്കണമെന്നും പരമോന്നത കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. അതേസമയം കോടതി നിർദ്ദേശങ്ങൾ ലംഘിച്ചെന്നാരോപിച്ച് അധികൃതർക്കെതിരെ കോടതി അലക്ഷ്യ നടപടികൾ ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കേന്ദ്രത്തിന് നോട്ടീസ് അയച്ച സുപ്രീംകോടതി തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് മുമ്പായി എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഭാഗം കേൾക്കുമെന്നും അറിയിച്ചു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് നാളെ തുടക്കമാകും. 9 ദിവസമാണ് സമ്മേളനം. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29 സമ്മേളനം അവസാനിക്കും. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ഗതാഗതമന്ത്രി CP ജോൺ റിപ്പോർട്ട് തേടി. ട്രാൻസ്പോർട്ട് കമ്മീഷണർ, റോഡ് സേഫ്റ്റി കമ്മീഷണർ എന്നിവരിൽ നിന്നാണ് റിപ്പോർട്ട് തേടിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ എറണാകുളം എൻഫോഴ്സ്മെന്റ് RTOയിൽ നിന്ന് റിപ്പോർട്ട് തേടി. അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് ഇന്ന് പുലർച്ചെയാണ് 3 പേർ മരിച്ചത്. നെടുമ്പാശ്ശേരി വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ബാറുകൾക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകി എക്സൈസ് മന്ത്രി M. ലിജു. പ്രതിയായ 19-കാരൻ വിവിധ ബാറുകളിൽ നിന്നായി മദ്യപിച്ചിരുന്നെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. നിയമവിരുദ്ധമായി മദ്യം നൽകിയ ബാറുകൾ തിരിച്ചറിഞ്ഞ് അടിയന്തരമായി കേസെടുക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. വനിതകൾക്കുവേണ്ടി KSFE ആവിഷ്കരിച്ച പിങ്ക് ചെട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നാളെ നിർവഹിക്കും. നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടക്കുന്ന പരിപാടിയിൽ നടപ്പ് സാമ്പത്തിക വർഷത്തെ KSFE ഗ്യാരണ്ടി കമ്മീഷൻ 110.04 കോടി രൂപയും മുഖ്യമന്ത്രിക്ക് കൈമാറും. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവത്കരണ ക്യാമ്പയിന് നാളെ തുടക്കം. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിനും സന്തോഷകരമായ പഠനാന്തരീക്ഷം ഒരുക്കുന്നതിനുമായാണ് പരിപാടി ലക്ഷ്യമിടുന്നത്. ഈ മാസം 17 വരെ സർക്കാർ സ്കൂളുകളിലും സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കും. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കൌൺസിലിംഗും മാനസികാരോഗ്യ പിന്തുണയും ഉറപ്പാക്കും. തിരുവനന്തപുരം ജില്ലയിൽ ചിക്കൻഗുനിയ രോഗപ്രതിരോധത്തിനായി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വീടുകളിൽ നേരിട്ടെത്തി പരിശോധന നടത്തുന്ന രീതി പുനഃസ്ഥാപിക്കുമെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരോഗ്യ കവചം 2026 ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രോഗം റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രം ആരോഗ്യ പ്രവർത്തകർ പോകുന്ന നിലവിലെ രീതി ഒഴിവാക്കി എല്ലാ വീടുകളിലും നേരിട്ടെത്തി പരിശോധനയും ബോധവത്കരണവും ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് മുത്തലാഖ് നിരോധനത്തെക്കുറിച്ചാണ്. വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള സുപ്രധാന നടപടികളിൽ ഒന്നായിട്ടാണ് മുത്തലാഖ് നിരോധനത്തെ കണക്കാക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ബേളൂർ സബ്സ്റ്റേഷന് ബദൽ വൈദ്യുതി വിതരണത്തിനുള്ള 33 KV ഫീഡറിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കും. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലെ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്ത യോഗത്തിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
3: കാസർഗോഡ് ജില്ലയിലെ മാവുങ്കാലുള്ള 110 KV സബ്സ്റ്റേഷനിൽ നിന്നുള്ള 33 KV ലൈനിലൂടെയാണ് ബേളൂർ 33 KV സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തിക്കുന്നത്. ഈ ലൈനിന് ബദൽ വൈദ്യുതി വിതരണ സംവിധാനം ഒരുക്കുന്നതിനായി അമ്പലത്തറയിൽ നിന്ന് ബേളൂരിലേക്ക് പുതിയ 33 KV ഫീഡർ നിർമ്മിക്കുന്നതിനുള്ള പ്രവൃത്തി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കരാർ നൽകിയിട്ടുണ്ട്. ജില്ലയ്ക്ക് പ്രത്യേക ട്രാൻസ്മിഷൻ സർക്കിൾ അനുവദിക്കുന്നത് പദ്ധതികളുടെ ആസൂത്രണത്തിനും നിർവഹണത്തിനും കൂടുതൽ സഹായകരമാകുമെന്നും അധികൃതർ പറഞ്ഞു.
0: തുലാമാസ പൂജയ്ക്ക് ശബരിമല നട തുറക്കുമ്പോൾ അരവണ ക്ഷാമത്തിന് സാധ്യതയെന്ന തരത്തിൽ ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ വസ്തുതാ വിരുദ്ധമാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. അരവണ നിർമ്മാണം മറ്റന്നാൾ ആരംഭിക്കും. ഉണക്കലരി ഉൾപ്പെടെ അരവണ നിർമ്മാണത്തിനാവശ്യമായ എല്ലാ സാധനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അൽപ്പശി ഉത്സവത്തിന് കൊടിയേറി. ഈ മാസം 18 വലിയ കാണിക്ക. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 10 നീണ്ടു നിൽക്കുന്ന അൽപ്പശി ഉത്സവത്തിനാണ് ഇന്ന് കൊടിയേറിയത്. 9 ദിവസമായ ഈ മാസം 19 രാത്രി സുന്ദരവിലാസം കൊട്ടാരത്തിലാണ് പ്രധാന ചടങ്ങുകളിൽ ഒന്നായ പള്ളിവേട്ട നടക്കുന്നത്. ഈ മാസം 20 ശംഖുമുഖം കടപ്പുറത്ത് നടക്കുന്ന ആറാട്ടോടുകൂടിയാണ് ഈ വർഷത്തെ അൽപ്പശി ഉത്സവം സമാപിക്കുന്നത്. ആറാട്ട് ഘോഷയാത്രയോടനുബന്ധിച്ച് ഈ മാസം 20 തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം വൈകുന്നേരം 4 മുതൽ രാത്രി 9 വരെ അടച്ചിടും.
0: തിരുവനന്തപുരത്തെ നവരാത്രി പൂജയുമായി ബന്ധപ്പെട്ട് പത്മനാഭപുരത്തു നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര അല്പസമയത്തിനകം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തും. ഉച്ചയോടെ നേമത്തെത്തിയ ഘോഷയാത്രയ്ക്ക് തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ ആചാരപരമായ സ്വീകരണം നൽകിയിരുന്നു. ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നതോടെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. അതേസമയം വിഗ്രഹ ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാത്രി 8 വരെ ഘോഷയാത്ര കടന്നുപോകുന്ന പള്ളിച്ചൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം റോഡിലാണ് നിയന്ത്രണം. വെസ്റ്റിൻഡീസിനെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. ടോസ് നേടിയ വിൻഡീസ് ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇൻഡോറിലാണ് മത്സരം. 5 പരമ്പരയിൽ ഓരോ മത്സരങ്ങൾ വീതം ജയിച്ച ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമാണ്. 26 വാർഷികത്തോടനുബന്ധിച്ച് BSNL കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയവുമായി ചേർന്ന് തിരുവനന്തപുരത്ത് മിനി മാരത്തോൺ സംഘടിപ്പിച്ചു. PMG ജംഗ്ഷന് സമീപത്തുള്ള BSNL കേരള സർക്കിൾ ഓഫീസിൽ നിന്ന് ആരംഭിച്ച് 5 മാരത്തണിൽ 600 പേർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യപുരോഗതി ശക്തിയാർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമാധാനപരമായി ഒത്തുചേരുന്നവരെ നിയമവിരുദ്ധമായി തടവിൽ വെക്കുന്നില്ലെന്ന് അധികൃതർ ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി. 16 കേരള നിയമസഭയുടെ 2 സമ്മേളനം നാളെ മുതൽ. സമ്മേളനം ഈ മാസം 29 വരെ. നെടുമ്പാശ്ശേരിയിൽ 3 മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് റിപ്പോർട്ട് തേടി ഗതാഗതമന്ത്രി CP ജോൺ. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവത്കരണ ക്യാമ്പയിന് നാളെ തുടക്കം. വെസ്റ്റിൻഡീസിനെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: ഇനി അഹല്യ FM പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൌൺലോഡ് ചെയ്യൂ.

0: ടൂൺ ഇൻ ടു അഹല്യ FM 90.4. ഇനി അഹല്യ FM പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: ഈ ചൂട് കാലത്ത് ഒരു ACയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
4: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
3: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
4: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
3: ഏവർക്കും ദീപാവലി ആശംസകൾ.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
7: ഐ, എന്തായി ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
8: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
7: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
8: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
7: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
8: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

0: நான் வரேன். ஓ, சித்தன் இல்லை, நான் போறேன்.
1: இதான் நீ போ சொன்ன.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട്.

പാലക്കാടിന്റെ നെഞ്ചിൻ കൂടാളം കേട്ട് കൂട്ടുകൂടാം.

0: താങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
1: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
2: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
1: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
5: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
4: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
5: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
4: ഏവർക്കും ദീപാവലി ആശംസകൾ.
6: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.

90.4 ഇത് പാലക്കാടിന്റെ കൂടുതലും കേട്ട്.

0: അഹല്യ FM 90.4 ഇനി അഹല്യ FM പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വാവ്, വെറും 399? എവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
4: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
1: മലയാള സംഗീത ലോകത്തെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്കൊരിക്കലും മാറ്റി നിർത്താനാകാത്ത അല്ലെങ്കിൽ മറക്കാനാകാത്ത ഒരു പേര് എം ജി രാധാകൃഷ്ണൻ. മലയാളത്തിന്റെ തനിമയും ശാസ്ത്രീയ സംഗീതത്തിന്റെ സൗന്ദര്യവും ജനപ്രിയ സംഗീതത്തിന്റെ മാധുര്യവും ഒക്കെ ഒരുപോലെ ചേർത്ത് വെച്ച് എങ്ങനെയാണ് ഒരു സംഗീത സംവിധായകന് പാട്ടുണ്ടാക്കാൻ സാധിക്കുക? അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് എം ജി രാധാകൃഷ്ണൻ. ഒരു സംഗീത സംവിധായകനാണ്, ഗായകനാണ്, തമ്പുരു ആർട്ടിസ്റ്റാണ്. അങ്ങനെ റേഡിയോയിലൂടെയും സിനിമാ ഗാനങ്ങളിലൂടെയും ഒക്കെ മലയാളികളുടെ ഹൃദയത്തിലേക്ക് എത്തിയ ഒരു സംഗീത പ്രതിഭ. അദ്ദേഹത്തെ പറ്റിയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. നിങ്ങളോടൊപ്പം ആർ ജെ ഹീരയാണ് സംസാരിക്കുന്നത്. മലയാള സംഗീതത്തിന് ഒരുപാട് മനോഹരമായ ഈണങ്ങൾ സമ്മാനിച്ച എം ജി രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു നല്ല ഗായകനായിട്ട് അറിയപ്പെടണം എന്നുള്ളത്, മലയാള സിനിമയിൽ പാടണം എന്നുള്ളത്. അങ്ങനെ ആ ആഗ്രഹം സാധിക്കുന്നത് കള്ളിച്ചെല്ലമ്മ എന്ന സിനിമയിലൂടെയാണ്. ഈ സിനിമയിലെ ഉണ്ണി ഗണപതിയെ എന്ന പാട്ടാണ് അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ ആദ്യമായി പുറത്തു വന്നത്. പി ഭാസ്കരൻ വരികളെഴുതി, കെ രാഘവൻ കമ്പോസ് ചെയ്ത് എം ജി രാധാകൃഷ്ണനും സി യു ആന്റോയും ചേർന്ന് പാടിയിട്ടുള്ള ഈ പാട്ടാണ് ആദ്യമായി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4. എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകനെ പറ്റി നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

അനശ്വരമായ നിരവധി ഗാനങ്ങൾക്ക് ഈണം പകർന്ന സംഗീത സംവിധായകൻ എം ജി രാധാകൃഷ്ണൻ എന്ന തുല്യ പ്രതിഭയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഈണം പകർന്ന അദ്ദേഹത്തിന്റെ സംഗീതത്തില് മെലഡിക്കും ഭാവത്തിനും ഒക്കെ ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ പല പാട്ടുകളും മലയാളികൾക്ക് മറക്കാനാകാത്ത ഈണങ്ങളായി ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഓ മൃദുലേ എന്ന് പറയുന്ന ഗാനം ആ ലിസ്റ്റിൽ എനിക്ക് തോന്നുന്നു ഒന്നാമതോ രണ്ടാമതോ ആയി നിൽക്കാൻ സാധ്യതയുള്ളൊരു പാട്ടാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ എം ജി രാധാകൃഷ്ണന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത്, ആ ഒരു സുഹൃത്തിന്റെ അവസാന നിമിഷത്തിൽ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കടന്നു പോവുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ അവസാന നിമിഷത്തിൽ കേട്ടത് ഈ പാട്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിനെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്നാലും തന്റെ സുഹൃത്ത് ആ പാട്ട് കേട്ടിട്ടാണല്ലോ അവസാന നിമിഷങ്ങളിലൂടെ കടന്നു പോയത് എന്ന് ആലോചിക്കുമ്പോൾ ദുഃഖവും, എന്നാൽ അതിലേറെ ആ പാട്ടിന് അത്രമാത്രം ഒരു മനുഷ്യന്റെ ഹൃദയങ്ങളിലേക്ക് എത്താൻ സാധിച്ചു എന്ന് പറയുന്നത് ഒരു സംഗീത സംവിധായകന്റെ വിജയം തന്നെയാണ്. എന്നാലും പഴകും തോറും വീര്യം കൂടുന്ന ഒരു ഗാനമായി പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഈ ഗാനം തന്നെയാണ് നമ്മൾ അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. ഞാൻ ഏകനാണ് എന്ന സിനിമയിൽ സത്യൻ അന്തിക്കാട് വരികൾ എഴുതി, കെ ജെ യേശുദാസ് പാടി, എം ജി രാധാകൃഷ്ണൻ കമ്പോസ് ചെയ്തിട്ടുള്ള ഗാനം ഓ മൃദുലെ. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ഓർമ്മയിലുണരും ഗാനങ്ങളുമായ ഡി ഹീര, എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരുപാട് ഇനങ്ങൾക്ക് ജന്മം നൽകിയ സംഗീത പ്രതിഭ എം ജി രാധാകൃഷ്ണനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളികളുടെ മനസ്സിൽ കൊണ്ടൊരു പാട്ട്, അങ്ങനെയാണ് പലപ്പോഴും ഈ പാട്ടിനെ പറ്റി പലരും വിശേഷിപ്പിച്ച് കേട്ടിട്ടുള്ളത്. ഷാരികെ എന്ന് പറയുന്ന ഒരു ഗാനം. പണ്ട് റേഡിയോയിൽ ഈ പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് ഓരോ വരികളും ആൾക്കാരിങ്ങനെ ശ്രദ്ധയോടെ എഴുതി എടുത്തിരുന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ എപ്പോഴും ശാസ്ത്രീയ സംഗീതത്തിന്റെ ഒരു ഭംഗിയുണ്ടാവും. മലയാളത്തിന്റെ മണ്ണിന്റെ മണവും ഒരുമിച്ച് ചേർന്നിട്ടുള്ള പാട്ടുകളാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സിനിമാ ഗാനങ്ങളായിക്കോട്ടെ, ലളിത ഗാനങ്ങളായിക്കോട്ടെ, ഓരോ ഈണത്തിലും നമുക്കൊരു പ്രത്യേക ഭാവം, അതിന്റെ ഒരു ആത്മാവ് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ എഴുതിയിട്ടുള്ള ഒരുപാട് പാട്ടുകളുടെ കൂട്ടത്തിൽ മലയാളികളുടെ മനസ്സിൽ കൊണ്ടൊരു പാട്ട് തന്നെയാണ് ഷാരികെ എന്ന് പറയുന്ന ഗാനം. ശരശയ്യ എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജി രാധാകൃഷ്ണനും പി മാധുരിയും ചേർന്ന് പാടിയ ഒരു ഡ്യുവറ്റ് ഗാനം. വയലാറാണ് വരികൾ എഴുതിയിട്ടുള്ളത്. ജി ദേവരാജൻ കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ട്. ഓർമ്മയിലുണരും ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

കാലം കടന്നുപോയാലും തലമുറകൾ കടന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഈണങ്ങളുടെ സൃഷ്ടാവ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ MG രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇത്തരം മനോഹര ഗാനങ്ങൾ ഉണ്ടാകുന്നത്, എന്താണ് അതിനുള്ളൊരു ഇൻസ്പിറേഷൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ പലപ്പോഴും MG രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകന് ഉത്തരങ്ങളില്ല എന്നുള്ളതാണ്. നാഥ നീവരും എന്ന് പറയുന്ന ഗാനങ്ങളൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും അറിയില്ല. എങ്ങനെ ഒരു ട്യൂൺ വരുന്നു അറിയില്ല. ചില പാട്ടുകൾ ദിവസങ്ങൾ എടുക്കാറുണ്ട് കമ്പോസ് ചെയ്യുമ്പോൾ. പക്ഷെ ഏത് പാട്ടിന് വേണ്ടിയിട്ടുള്ള ട്യൂൺ കമ്പോസ് ചെയ്യുമ്പോഴും അതിന് വേണ്ട കൃത്യമായൊരു ട്യൂൺ ലഭിക്കുമ്പോൾ എപ്പോഴും അദ്ദേഹം പറയാറുള്ളത് അതൊരു ഈശ്വരാധീനമാണ്. ഓരോ പാട്ടിന്റെ ട്യൂണുകളും അദ്ദേഹത്തിലേക്ക് എത്തുന്നത് ഈശ്വരന്റെ അനുഗ്രഹമായി മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സംഗീത സംവിധായകനും ഒരു മനുഷ്യ സ്നേഹിയും കൂടിയാണ് MG രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ചാമരം എന്ന സിനിമയിലെയാണ് നാഥ നീവരും എന്ന ഗാനം. എസ് ജാനകി പാടി, പൂവച്ചൽ ഖാദർ വരികളെഴുതി, MG രാധാകൃഷ്ണൻ കമ്പോസ് ചെയ്തിട്ടുള്ള ഗാനം. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നമ്മൾ കേൾക്കാൻ പോകുന്നു. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4. ദിസ് ഇസ് RJ ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

എനിക്ക് ഈ സിനിമ ചെയ്യാൻ സാധിക്കില്ല, ഞാൻ ഈ പാട്ട് കമ്പോസ് ചെയ്യില്ല എന്ന് തീരുമാനമെടുത്തു അല്ലെങ്കിൽ എന്ന് തോന്നിപ്പോയ ഒരു മൊമെന്റ് ആയിരുന്നു ഈ ഒരു സിനിമയിലെ പാട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ഏതാണ് ആ പാട്ട്? ഒരു മുറൈ വന്ന് പാർത്തായ. മലയാളികൾക്ക് മണിച്ചിത്രത്താഴ് എന്ന സിനിമ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും മാറ്റിവെക്കാൻ സാധിക്കാത്ത ഒരു പാട്ടല്ല. ഈ പാട്ടില്ലാതെ നമുക്ക് ആ സിനിമ ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഫാസിൽ എന്ന ഡയറക്ടർ, അദ്ദേഹത്തിന്റെ ഒരു മാജിക് തന്നെയാണ് ഈ ഒരു സിനിമ. ഈ ഒരു സിനിമയുടെ കഥ എം ജി രാധാകൃഷ്ണനോട് വന്ന് പറയുന്ന സമയത്ത് അതൊരു സിനിമയേക്കാൾ ഗംഭീരമായിട്ടാണ് ഫാസിൽ കഥ പറയുക എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ കഥ കേട്ടപ്പോൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, ഇത്രയും ഭയങ്കര വികാരങ്ങൾക്കും ജീവിതത്തിന്റെ പല മൊമെന്റുകൾക്കും ഒക്കെ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഈ ഒരു സിനിമ താൻ എങ്ങനെ ചെയ്യും, എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് മണിച്ചിത്രത്താഴ് ആൻഡ് ഒരു മുറൈ വന്ന് പാർത്തായ എന്ന ഗാനം. പക്ഷേ തീർച്ചയായിട്ടും ഫാസിൽ സാറിന് വേണ്ടത് എന്താണോ അത് തന്നെയാണ് എം ജി രാധാകൃഷ്ണൻ കൊടുത്തത് എന്ന് തന്നെ പറയണം. ബിച്ചു തിരുമലയും വാലിയും ചേർന്ന് വരികൾ എഴുതിയ ഒരു മുറൈ വന്ന് പാർത്തായ എന്ന ഗാനം. എനിക്ക് തോന്നുന്നു മണിച്ചിത്രത്താഴ് എന്ന സിനിമയെ പറ്റി സംസാരിക്കുമ്പോൾ ആ പാട്ടുകളെ ഒന്നും നമുക്ക് മറക്കാൻ സാധിക്കില്ല. ഈ പാട്ടും എനിക്ക് തോന്നുന്നു എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകന്റെ ഒരു കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. സോ കെ ജെ യേശുദാസും ചിത്രയും ചേർന്ന് പാടി മണിച്ചിത്രത്താഴ് എന്ന സിനിമയ്ക്ക് വേണ്ടി ബിച്ചു തിരുമലയും വാലിയും വരികൾ എഴുതി എം ജി രാധാകൃഷ്ണൻ കമ്പോസ് ചെയ്ത ഈ അതുല്യമായ ഗാനമാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓണോർമയിൽ ഉണരും ഗാനങ്ങൾ. എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. ദിസ് ഇസ് ആർ ജി ഹീറ വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പഴയൊരു ഓർമ്മയിലേക്ക് മടങ്ങിപ്പോകും. അത് ചില ഈണങ്ങളുടെ പ്രത്യേകതയാണ് അല്ലേ. കാലം കടന്നു പോയാലും അതിന്റെ മാധുര്യം ഒരിക്കലും മങ്ങില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. എം ജി രാധാകൃഷ്ണൻ എന്ന അതുല്യ പ്രതിഭയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പല പാട്ടുകളും എനിക്കറിയില്ല ഏത് പാട്ടിനെ പറ്റി സംസാരിക്കണമെന്ന്. പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത് നിലാവിന്റെ നീലഭസ്മം എന്ന് പറയുന്ന പാട്ടാണ് അല്ലേ. ഒരു ഗായകനും കൂടി ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു എം ജി രാധാകൃഷ്ണന്റെ പല പാട്ടുകളിലും ഒരു ഗായകന് കൊടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ നുവാൻസസ് അത് അദ്ദേഹം കൃത്യമായി പിടിച്ചെടുക്കുകയും ഒരു ഗായകനെ കൊണ്ട് എന്താണോ വേണ്ടത് അത് കൃത്യമായി പാടിപ്പിക്കാനും സാധിക്കുന്ന ഒരു സംഗീത സംവിധായകനാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പാട്ടുകളിലും അദ്ദേഹത്തിൻ്റെതായ ചെറിയ കയ്യൊപ്പുകൾ എപ്പോഴും നമുക്കത് ശ്രദ്ധയോടെ കേട്ടാൽ നമുക്ക് ഒപ്പിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ മനസ്സിൽ മായാതെ കിടക്കുന്ന പല ഈണങ്ങളിൽ ഒന്ന് തന്നെയാണ് അഗ്നിദേവൻ എന്ന സിനിമയിലെ ഈ പാട്ട്. സോ തീർച്ചയായിട്ടും വികാരങ്ങളെ ഇത്രയും ഭംഗിയായി എത്തിക്കാൻ സാധിക്കുന്നത് ഒരു നല്ല ഗായകൻ കൂടി ആയതുകൊണ്ടാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, എം ജി ശ്രീകുമാർ പാടി. അഗ്നിദേവൻ എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജി രാധാകൃഷ്ണൻ കമ്പോസ് ചെയ്ത നിലാവിന്റെ നീലഭസ്മക്കുറിയണിഞ്ഞവളെ എന്ന ഗാനം നിങ്ങളോടൊപ്പം അഹല്യ എഫ് എം 90.4 ൽ ആർ ജി ഹീര ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്.

ചില പാട്ടുകൾ എത്ര കേട്ടാലും മതിയാകില്ല അല്ലെ. അങ്ങനെ എന്റെ പ്ലേലിസ്റ്റിലുള്ള ഒരു പാട്ടിനെ പറ്റിയാണ് നമ്മൾ അടുത്തതായി സംസാരിക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. എം ജി രാധാകൃഷ്ണൻ എന്ന അതുല്യ പ്രതിഭയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് അനന്തഭദ്രം എന്ന സിനിമയിലെ തിരനുറയും എന്ന് പറയുന്ന പാട്ട്. തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. എത്രമാത്രം സൗന്ദര്യമുള്ളൊരു പാട്ടാണ് ഇത് എന്നുള്ളത് കേട്ട് നോക്കുമ്പോൾ മാത്രം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. വെറുതെ കേട്ട് നോക്കുകയല്ല, അതിൻ്റെ ആഴം മനസ്സിലാക്കി നമ്മൾ കേൾക്കുമ്പോൾ മാത്രമാണ് ആ പാട്ടിൻ്റെ ഒരു സൗന്ദര്യം നമ്മളിലേക്ക് എത്തുന്നത്. അതിലൊരു വരിയുണ്ട്, ലോല ലോലമാകും എൻ്റെ അധരം എന്ന് പറയുന്നൊരു ഒരു വരി. ആ വരി എത്ര ഭംഗിയുള്ള വരികളാണ്. ആൻഡ് അതിൻ്റെ ഒപ്പം അത് കെ ജെ യേശുദാസിനിൽ നിന്ന് നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ട്. ഈ പാട്ട് നമ്മൾ ഇനി അടുത്തതായിട്ട് പ്ലേ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിക്കണം, ആ വരി ശ്രദ്ധിക്കണം. എത്ര ഭംഗിയാണ്, ലോലമാണ്, ലോലമാണ്, അത്രയും മൃദുവാണ്, അത്രയും സോഫ്റ്റാണെന്ന് പറയുമ്പോൾ നമുക്ക് ആ ലോലം എന്ന് പറയുമ്പോൾ ആ ലോലം ഇങ്ങ് കിട്ടും. അത്രയും സോഫ്റ്റ്നെസ്സോട് കൂടിയിട്ട് കമ്പോസ് ചെയ്തിട്ടുള്ള വളരെയധികം സൗന്ദര്യമുള്ളൊരു പാട്ട്, വളരെ ഭംഗിയായിട്ട് എടുത്തിട്ടുള്ളൊരു സിനിമയും കൂടിയാണ് അനന്തഭദ്രം എന്ന് പറയുന്ന ഈ സിനിമ. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു പാട്ട് ആ സിനിമയുടെ മാറ്റു കൂട്ടുന്നു, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ മാറ്റു കൂട്ടുന്നു എന്ന് തന്നെ പറയണം. സോ അവാർഡുകൾ ലഭിച്ചിട്ടുള്ള ഗാനം കൂടിയാണ്, ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നമ്മളിലേക്ക് എത്തിച്ച ഈ ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. കെ ജെ യേശുദാസ് പാടി, ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, അനന്തഭദ്രം എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജി രാധാകൃഷ്ണൻ കമ്പോസ് ചെയ്ത തിരനുരയും എന്ന ഗാനം. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ. ആർ ജി ഹീര, stay tuned.

സിനിമാ ഗാനങ്ങളിൽ മാത്രമല്ല ലളിത ഗാനങ്ങളിലും ഭക്തി ഗാനങ്ങളിലുമൊക്കെ തന്റേതായിട്ടുള്ള ഒരു സംഗീത മുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു പ്രതിഭയാണ് എം ജി രാധാകൃഷ്ണൻ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. സോ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സംഗീതം സിനിമയിൽ മാത്രമുള്ളതല്ല, അദ്ദേഹത്തിന് എവിടെയും അദ്ദേഹത്തിന് സംഗീതമുണ്ട്. ഓരോ മനുഷ്യരിലും അദ്ദേഹം സംഗീതം കണ്ടെത്തുന്നുണ്ട്. രാമായണവും ബൈബിളൊക്കെ സംഗീത നാടക രൂപത്തിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഒരു 3 മാസത്തേക്കൊക്കെ വാടകയ്ക്കെടുത്ത് വളരെ ഭംഗിയായി അദ്ദേഹത്തിന്റെ രീതിയിൽ രാമായണവും ബൈബിളൊക്കെ ഇത്രയും വലിയ ഒരു ഒരു ബുക്കിനെ എങ്ങനെ ഒരു സംഗീത നാടക രൂപത്തിലാക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. പക്ഷേ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അത്രമാത്രം സംഗീതത്തിനും സംഗീതത്തിന്റെ ഭാഷയ്ക്കും ആ ഒരു ഈണത്തിനും ഒക്കെ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സംഗീത സംവിധായകൻ. അദ്ദേഹത്തിന്റെ മറ്റൊരു മനോഹരമായ ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു ഗാനം, വളരെ സ്വാഭാവികമായ ഒരു സംഗീത ഭാവം അതിമനോഹരമായി ചേർത്ത് വെച്ചിട്ടുള്ള ഒരു പാട്ട് എന്ന് വേണം പറയാൻ. കാവാലം നാരായണ പണിക്കർ വരികൾ എഴുതി, എം ജി ശ്രീകുമാർ പാടിയിട്ടുള്ള കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമയിലെ ഹരിചന്ദന മലരിലെ മലര എന്ന ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അടുത്ത എം ജി രാധാകൃഷ്ണൻ മാജിക് എന്ന് തന്നെ പറയണം. ഓർമ്മയിലുണരും ഗാനങ്ങൾ, എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ആർ ജി ഹീര, അഹലി എഫ് എം 90.4 ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

0: ഹരിചന്ദന മലരിലെ മധുവായി, ഹരമിളകും മൃഗമദലയമായി.
1: ഇന്നും കേൾക്കുമ്പോൾ അതേ സുഖവും അതേ ഭാവവും പകരുന്ന ഒരുപാട് ഗാനങ്ങൾ, അത് തന്നെയാണ് എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകനെ വ്യത്യസ്തനാക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം ആർ ജി ഹീരയാണ് സംസാരിക്കുന്നത്. എം ജി രാധാകൃഷ്ണൻ എന്ന അതുല്യ പ്രതിഭയെ പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എസ് ജാനകി പറഞ്ഞ ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. മൗനമേ എന്ന് പറയുന്ന ഗാനം, പൂവച്ചൽ ഖാദർ വരികൾ എഴുതി തകര എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഈ പാട്ട് പാടുന്ന സമയത്ത് പലരും ഇന്റർവ്യൂസിലൊക്കെ ജാനകി അമ്മോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ മൗനമേ എന്ന് പറയുമ്പോൾ ഇത്രയും അലമുറയിട്ട് പാടുന്നത്? മൗനം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ വളരെ ശബ്ദമില്ലാതെ നമ്മൾ പറയേണ്ട ഒരു കാര്യമല്ലേ, അതല്ലേ മൗനം എന്ന് പറയുന്നത്. പക്ഷേ അതിന് എസ് ജാനകി പറയുന്ന ഒരു മറുപടിയുണ്ട്, മൗനമായിരിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം അങ്ങനെ അലറി വിളിക്കുന്നത്. ശരിക്കും നമ്മൾ മിണ്ടാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ എന്തോരം കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തോരം കാര്യങ്ങളാണ് അവിടെ അലമുറയിട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. സോ ആ ഒരു ഇമോഷനെ, ആ ഒരു ഫീലിനെ നമ്മളിലേക്ക് എത്തിക്കാനാണ് മൗനമേ എന്ന് ഇത്രയും ഉച്ചത്തിൽ, ഇത്രയും ഉയർത്തി, ഇത്രയും അലറിക്കൊണ്ട് പാടുന്നത് എന്നാണ് ജാനകിയമ്മ മറുപടി കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അവിടെ നമ്മൾ കാണുന്നത് എം ജി രാധാകൃഷ്ണൻ എന്ന ഒരു പ്രതിഭയുടെ ഒരു കയ്യൊപ്പ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ കൂടിയായിട്ടുള്ള ഭരതൻ്റെ സിനിമയാണ് തകര എന്ന് പറയുന്നത്. ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് തേടി വരും എന്ന് പറയുന്ന ആ ഒരു വരിയിലെ ചെറിയൊരു നോട്ടിൽ വ്യത്യാസത്തിലാണ് ജാനകിയമ്മ പാടിയിട്ടുള്ളത്. പക്ഷെ റെക്കോർഡിങ്ങിന് ശേഷം ആ ഒരു നോട്ട് തെറ്റിപ്പാടിയതിനെ ജാനകിയമ്മ വന്ന് ക്ഷമ ചോദിച്ചു എന്നാണ് എം ജി രാധാകൃഷ്ണൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു വലിയ ആർട്ടിസ്റ്റാണ്, അങ്ങനെ വന്നൊരു ക്ഷമ പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ജാനകിയമ്മ അത് ചെയ്തു എന്ന് എം ജി രാധാകൃഷ്ണൻ ഓർക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഇതൊരുപാട് ആർട്ടിസ്റ്റുകളുടെ ഒരു കോൺട്രിബ്യൂഷനെയാണ് നമ്മൾ കാണിക്കുന്നത് അല്ലെ. ഒരു പാട്ടിന് വേണ്ടി അവരെടുക്കുന്ന എഫേർട്സ്, ഓരോ പാട്ടിനും ഓരോ വരികൾക്കും ഓരോ ഈണത്തിനും വേണ്ടി എടുക്കുന്ന ആ എഫേർട്സ് തീർച്ചയായിട്ടും നമുക്ക് കാണാതിരിക്കാൻ സാധിക്കില്ല. എന്തായാലും ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. തകര എന്ന സിനിമയ്ക്ക് വേണ്ടി പൂവച്ചൽ ഖാദർ വരികൾ എഴുതി എസ് ജാനകി പാടി, എം ജി രാധാകൃഷ്ണൻ കമ്പോസ് ചെയ്തിട്ടുള്ള മൗനമേ എന്ന ഗാനം നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

അനശ്വരമായ ഇണങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇന്നും ഇടം പിടിച്ചിരിക്കുന്ന ഒരു സംഗീത സംവിധായകൻ എം ജി രാധാകൃഷ്ണൻ എന്ന അതുല്യ പ്രതിഭയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. കാറ്റേ നീ വീശരുതിപ്പോൾ എന്ന ഗാനം ഒരു ഗ്രാമത്തിലേക്ക് നമ്മളെ തിരിച്ചുകൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിന്റെ സൗന്ദര്യത്തിലേക്കും നന്മകളിലേക്കും ഒക്കെ നമ്മളെ തിരിച്ചുകൊണ്ടുപോകുന്ന ഒരു ഗാനം. ഈ പാട്ടിൽ ഒരു ലാസ്റ്റിൽ നമ്മുടെ ചിത്രചേച്ചി കൊടുക്കുന്ന ഒരു ചിരിയുണ്ടല്ലേ, ആ ചിരി എനിക്ക് തോന്നുന്നു വേണം എന്ന് പലർക്കും ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകന് വേണ്ട എന്നായിരുന്നു. ആ ലാസ്റ്റ് ചിരി ശരിയായില്ലെങ്കിൽ ഞാൻ അതവിടെ ഉപയോഗിക്കില്ല ട്ടോ എന്ന് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും മനോഹരമായ ഒരു ചിരിയില്ല, നമുക്കത് റീക്രിയേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത്ര ഭംഗിയായിട്ടാണ് ചിത്ര ചേച്ചി ആ ഒരു ഇമോഷൻ അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ. സ്നേഹത്തിൻ മുന്തിരി നീരും ദേഹത്തിൻ ചൂടും നൽകാൻ എന്ന് പറയുന്ന പോഷനിൽ ആ കൊടുക്കുന്ന ആ ഒരു ചിരി എനിക്ക് തോന്നുന്നു മലയാളികൾ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധ്യതയില്ല. പക്ഷേ എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകന്റെ മറ്റൊരു ഗംഭീരമായ ഒരു കോൺട്രിബ്യൂഷൻ തന്നെയാണ് ഈ സിനിമയിലെ ഈ പാട്ട്. സോ ഈ പാട്ടാണ് അവസാനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. തിരുനെല്ലൂർ കരുണാകരൻ വരികൾ എഴുതി, കെ എസ് ചിത്ര പാടി, കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജി രാധാകൃഷ്ണൻ കമ്പോസ് ചെയ്ത ഗാനം ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീരയാണ്. മറ്റൊരു ദിവസം പാട്ട് കഥകളും ഒക്കെ ആയിട്ട് നമുക്ക് തിരിച്ചു വരാം. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

അഹല്യ എഫ് എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.